0: വചനങ്ങളിലൂടെ.
1: ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: കനവിൽ
1: റേഡിയോ സുനോ 91.7 FM. Mother's favorite radio station.

सुनो 91.7 FM 91.7 FM।

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

റേഡിയോ സനം 91.7 FM, Qatar's favorite radio station.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കുള്ളണ്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

മീൽസ് റെഡിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാനൊരു കാര്യം ചിന്തിച്ചു. സാധാരണ നമ്മൾ എന്തെങ്കിലും ഗടാഗടിയന്മാരായ റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാറുള്ളത്. പക്ഷെ ഇന്നൊരു ചിന്ത വന്നെന്താ വെച്ചാല്, നമ്മൾ ഈ റെഡിയായ മീൽസ് ഒക്കെ ഓവറായിട്ട് കഴിച്ച് ഒരുപാട് ശരീരത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ, വിഷത്തെ വിഷം കൊണ്ടെടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടും പാനീയങ്ങൾ കുടിച്ചുകൊണ്ടും എങ്ങനെ നമുക്ക് ആരോഗ്യപരമായിട്ടിരിക്കാം, അത്തരം കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ മീൽസ് സ്റ്റഡി ചർച്ച ചെയ്യുന്നത്. ഓക്കെ, വയറ്റിലെ കൊഴുപ്പ്, ഇത് ഏറ്റവും വലിയ പ്രശ്നം. അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ അളവിൽ ഭക്ഷണം കഴിച്ചാൽ പോലും ചിലർക്ക് പെട്ടെന്ന് വയറ് ചാടുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ടുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് കേൾക്കുന്നത്. ശരീരഭാരം കുറയ്ക്കാൻ ഗ്രീൻ ടീ കുടിക്കുന്നത്, അത് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഗുണമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നതോടു കൂടി തന്നെ ഇതുപോലെ മെറ്റബോളിക് സിൻഡ്രം പോലെയുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിതമായ അളവിൽ ദിവസവും കാപ്പി കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ്, പ്രത്യേകിച്ച് വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഐറ്റം കറുവപ്പട്ട ചായയാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. നമുക്ക് എല്ലാവർക്കും അറിയാം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുന്നതിനും ഈ കറുവപ്പട്ട ചായ ഏറെ ഫലപ്രദമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിശേഷങ്ങൾ വീണ്ടും വരുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം.

ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നിർബന്ധമായും കഴിക്കേണ്ട പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാഴപ്പഴം, വാഴപ്പഴത്തിൽ ധാരാളം പ്രോട്ടീൻ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത പൊട്ടാഷ്യവും കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ ധാരാളമുള്ള മറ്റൊരു വിഭവമാണ് പേരയ്ക്ക. ഓക്കെ, അത്തരത്തിലുള്ള ഈ പഴവർഗം വൈറ്റാമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ജ്യൂസായിട്ട് കുടിച്ചാലും കുഴപ്പമില്ല, അല്ലാതെയും കഴിക്കാം. പിന്നെ ഇപ്പതേ അതിൻ്റെ സീസണാണ്, നാട്ടിലേക്കൊക്കെ വെക്കേഷന് പോകുന്ന ആളുകൾക്ക് ശരിക്കു പറഞ്ഞാൽ ചക്കപ്പഴം അല്ലെങ്കിൽ ചക്ക, ചക്കയിൽ ധാരാളം പ്രോട്ടീൻ ഗുണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് പഴുപ്പിച്ചാണെങ്കിലും ശരി അല്ലാതെ ആണെങ്കിലും ശരി അത് നമുക്ക് കഴിക്കാവുന്നതാണ്. മറ്റൊരു വിഭവം അവക്കാഡോ ആണ്. ഇപ്പം അവക്കാഡോ നമ്മുടെ നാട്ടിലും ധാരാളമായിട്ട് കൃഷി അടിസ്ഥാനത്തിലൊക്കെ ചെയ്ത് വരുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പം അവക്കാഡോയിലും ധാരാളം പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു വിഭവമാണ് ആപ്രിക്കോട്ട്. അപ്പം ആപ്രിക്കോട്ടിൽ പ്രോട്ടീൻ, വൈറ്റമിൻ എ, സി ഇതെല്ലാം അടങ്ങിയിട്ട് ഇതും നട്ട്സിനൊപ്പം കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. കിവി, കിവിയിലാണെങ്കിലും ശരി വൈറ്റമിൻ സി, ഫൈബർ, പ്രോട്ടീൻ ഇത് ദിവസം കഴിക്കുന്നതും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഭവങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക. മീൽസ് റെഡിയാണ് ഈ പറയുന്നത്.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: ആരോഗ്യകരമായിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം, മീൽസ് റെഡിയുടെ വിശേഷം ഇന്ന് അത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹീമോഗ്ലോബിന്റെ അളവ്, അത് ശരീരത്തിൽ ഒരു തുലന വ്യവസ്ഥയിൽ വേണം എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് ഹീമോഗ്ലോബിന്റെ അളവും കൂടാൻ സാധിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇലക്കറികൾ ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. ചീര, മല്ലിയില, ഇതെല്ലാം നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളിൽ ധാരാളം അയൺ ഉണ്ടാവും, പ്രോട്ടീനും ഉണ്ടാവും. ഇതെല്ലാം അടങ്ങിയ വെള്ളക്കടല, സോയാബീൻസ്, കിഡ്നി ബീൻസ്, ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഒരു നിശ്ചിത തോതിൽ റെഡ് മീറ്റിനും ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് പോലെയുള്ള ഐറ്റങ്ങൾ ഒരളവിൽ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മത്സ്യങ്ങളിൽ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം, നമ്മുടെ ചൂര മത്സ്യം, അതുപോലെ തന്നെ സാൽമൺ തുടങ്ങിയ കഴിക്കുന്നത് ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നട്ട്സും സീഡുകളും, അതും ധാരാളം അയണും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മത്തങ്ങയുടെ വിത്ത്, ബദാം, അണ്ടിപ്പരിപ്പ്, എള്ള്, ഇതെല്ലാം കഴിക്കുന്നതും ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഭവങ്ങൾ ഇനിയും ഉണ്ട്, അതൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇത് മീൽ സ്റ്റഡിയാണ്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരുമാങ്ങിനുള്ള സമയം.

വീൽസിലിട്ടിയിലെ വിശേഷങ്ങൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് റെസിപ്പീസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ വലിയൊരു സംഭവമാണ് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം. ഇപ്പൊ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അതിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കണം. അത് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളിലും ഒമേഗ 3 അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് ഇതെല്ലാം അടങ്ങിയിരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ചില സീഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഫ്ലാക്സ് സീഡിൽ ധാരാളം ഒമേഗയും ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ദിവസം കഴിക്കുന്ന തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ടാകുന്നേ. അതുപോലെ തന്നെ ചിയാ സീഡിലും ധാരാളം ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മത്തങ്ങയുടെ വിത്ത്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഈ മത്തൻ വിത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുണ്ട്, സിങ്ക്, മഗ്നീഷ്യം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഇനിയാണ് ഹീറോയുടെ വരവ്, വാൽനട്ട്. വാൽനട്ടിലും ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതും ഓർമ്മശക്തി കൂട്ടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും എന്നുള്ളതാണ്. ഇത് രണ്ടുമാണല്ലോ തലച്ചോറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി സംഭവം. അതുപോലെ തന്നെ നമ്മുടെ സോയാബീനിലും ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതും തലച്ചോറിനെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഐറ്റത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇലക്കറികളും ചീര അതുപോലെ തന്നെ ഉള്ള എല്ലാ ഐറ്റങ്ങളും തലച്ചോറിന്റെ പ്രവർത്തനത്തെ നന്നായി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള വിഭവങ്ങൾ, ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തുക, ആരോഗ്യകരമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സന്തോഷമായിട്ടിരിക്കുക. വീൽസ് റെഡിയുടെ വിശേഷങ്ങളിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്. ഓക്കെ, ബൈ.

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകൾ ഇഷൽ ഖത്തറിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000997 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആദ്യമായിട്ട് ഇഷൽ ഖത്തറിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്, പണ്ട് മദ്രസയിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്.

അപ്പു വെള്ളിപ്പറമ്പിന്റെ വരികൾ, കോഴിക്കോട് അബൂബക്കറക്കയുടെ സംഗീതം. ഈ ഒരു പാട്ടിലൂടെ പറഞ്ഞു പോകുന്ന ഒരു ചരിത്രമുണ്ട്. മാലിക് ദിനാറും കൂട്ടരും കേരളത്തിലേക്ക് എത്തിയതും പിന്നീട് അവിടുന്ന് കേരളത്തിലേക്കുള്ള ഇസ്ലാമിന്റെ വരവിന്റെ കഥ കൂടിയാണ്. ദിക്കറിയാതെ കാറും കോളും നിറഞ്ഞ കടലിലൂടെ അറേബ്യയിൽ നിന്ന് പുറപ്പെട്ട മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് എത്തുന്നു. പിന്നീടുള്ള ആ ഒരു ചരിത്രം നമുക്ക് ഈ ഒരു പാട്ടിലൂടെ കേൾക്കാം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പാട്ട് കേൾക്കാത്ത മലയാളികള് വളരെ ചുരുക്കമായിരിക്കും അല്ലെ. കേട്ടോണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഈ ഒരു പാട്ടിന്റെ പിറവിയുടെ കഥയൊന്ന് കേട്ടാലോ. ഈ ഒരു ഗാനത്തിന്റെ രചയിതാവ് ബിച്ചു തിരുമല സംഗീത സംവിധായകനായ ശ്യാമിനോട് പറഞ്ഞു, മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ളൊരു ഗാനമാണ് ഇനി വേണ്ടതെന്ന്. ശ്യാം ഒന്ന് ഞെട്ടി. കാരണം അദ്ദേഹം ഇതിനു മുൻപ് മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള പാട്ടുകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ തോറ്റ പിന്മാറാൻ രണ്ടുപേരും ഒരുക്കമല്ലായിരുന്നു. അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി, ആദ്യം നല്ല കുറച്ച് മാപ്പിളപ്പാട്ടുകൾ കേൾക്കാമെന്ന്. പക്ഷെ ഒരു പ്രശ്നം, അന്ന് എറണാകുളം നഗരത്തില് ഹർത്താലാണ്, കടകളൊന്നും തുറന്നിട്ടില്ല. പാട്ടാണെങ്കിൽ വൈകുന്നേരത്തോടെ ചിട്ടപ്പെടുത്തുകയും വേണം, പിറ്റേന്ന് റെക്കോർഡ് ചെയ്യേണ്ടതുമാണ്. ഒടുവിൽ എന്തും വരട്ടെ എന്ന് ഉറച്ച് ശ്യാമും ബിശു തിരുമലയും കൂടി റോഡിലേക്ക് ഇറങ്ങുന്നു. വിജനമാണ് നിരത്തുകളെല്ലാം, ഒരു കടയും തുറന്നിട്ടും ഇല്ല. വെയിലത്ത് കുറേ നടന്നപ്പോ അടച്ചിട്ടൊരു കാസറ്റ് കടയ്ക്ക് മുന്നിൽ അതിന്റെ ഉടമ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് കട തുറന്ന് ഒരു മാപ്പിളപ്പാട്ട് കാസറ്റ് എടുത്തു തരണമെന്ന് രണ്ടുപേരും കൂടി പറഞ്ഞു. ആദ്യം മടിച്ചെങ്കിലും ഒടുവിൽ അയാൾ അവർക്ക് കാസറ്റ് കൊടുത്തു. അങ്ങനെ ഗാനരചയിതാവും സംഗീത സംവിധായകനും കൂടി തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് എത്തി. അവിടെ ഇരുന്ന് കാസറ്റ് തിരിച്ചും മറിച്ചും ആവർത്തിച്ച് രണ്ടുപേരും കേട്ടു. അങ്ങനെ പരമ്പരാഗത ശൈലിയിലുള്ള മാപ്പിളപ്പാട്ടുകൾ കേട്ടുകൊണ്ട് ഏതാണ്ട് അരമണിക്കൂറിനകം ശ്യാം ഒരു ട്യൂൺ ഉണ്ടാക്കി ബിശു തിരുമലയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പിറന്ന പാട്ടാണ് അങ്ങാടി സിനിമയിലെ ദ ഈ

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1980 വിഷുക്കാലത്ത് റിലീസായ ഒരു സിനിമയുണ്ട്, അങ്ങാടി. ആ സിനിമയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള മാപ്പിള ശീലിലുള്ളൊരു പാട്ട് പാവാട വേണം. ആ ഒരു ഗാനത്തിന്റെ പിറവിയുടെ കഥയാണ് നമ്മൾ കുറച്ചു മുന്നേ കേട്ടതല്ലേ. സിനിമയില് ദാസേട്ടന്റെ ശബ്ദത്തില് കുതിരവട്ടം പപ്പു പാടുന്ന ഗാനം, അതിലെ ആ ഒരു മാപ്പിള പശ്ചാത്തലത്തിലുള്ള ചില വാക്കുകളൊക്കെ വിഷു തിരുമലയെ എഴുതാൻ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിനിമയിൽ വന്നിട്ടുള്ള മറ്റൊരു ഗാനമുണ്ട്, വിഷു തിരുമല വരികൾ എഴുതി സുശീലാമ്മ പാടിയ മനോഹരമായിട്ടുള്ളൊരു പാട്ടല്ലേ. ഈ രണ്ടു പാട്ടും മലയാളികൾ ഏറ്റെടുത്തത് മിന്നൽ വേഗത്തിലാണ്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായി നിൽക്കുന്ന പാട്ട് തന്നെയാണ് പാവാട വേണം, അതുപോലെ തന്നെ കന്നിപ്പളുങ്കേ എന്ന് തുടങ്ങുന്ന ഗാനവും. ഗാനരചയിതാവ് വിഷു തിരുമലയാണെങ്കിലും സംഗീത സംവിധായകൻ ശ്യാം ആണെങ്കിലും രണ്ടുപേർക്കും മാപ്പിളപ്പാട്ടിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള നിരവധി മനോഹര ഗാനങ്ങളാണ് ശ്യാമും ബിജു തിരുമലയും മലയാളികൾക്ക് നൽകിയിട്ടുള്ളത്. സുശീലാമ്മയുടെ ശബ്ദത്തില് കന്നിപ്പളുങ്ക എന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ്
4: വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. മാപ്പിളപ്പാട്ടിന്റെ വാനം പാടി എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്ന രഹനാത്ത മാപ്പിളപ്പാട്ടിന്റെ ലോകത്തേക്ക് കടന്നു വന്നൊരു പാട്ടുണ്ട്, പൊന്നുസഖി എന്തിനാ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഒരു പാട്ടിന്റെ പിറവിയുടെ കഥയിലേക്കൊന്ന് പോയാലോ. രഹനാത്ത രാപ്പാടി പക്ഷിക്കൂട്ടം എന്ന സിനിമാ ഗാനത്തിന്റെ പാരഡി സിബല്ലയ്ക്കൊപ്പം പാടി കൈയടി നേടി നിൽക്കുന്നൊരു സമയം. ആ സമയത്താണ് OM കരുവാരക്കുണ്ടിന്റെ അടുത്തേക്ക് അമർ കാസറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതണമെന്ന ആവശ്യവുമായിട്ട് MA ഗഫൂർക്ക് എത്തുന്നത്. അമർ കാസറ്റ്സിന്റെ തന്നെ ഉടമ കണ്ണൂർ നൌഷാദ് അദ്ദേഹം 9-ോ 10-ോ പാട്ടുകളുടെ ഈണം മൂളി റെക്കോർഡ് ചെയ്ത് OM കരുവാരക്കുണ്ടിന് കൊടുക്കുകയാണ്. അതിനകത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ടുകൾ തികച്ചും ലളിതമായിരിക്കണം, സാധാരണക്കാർ മൂളിക്കൊണ്ട് നടക്കുന്ന രീതിയിൽ വേണം പാട്ടുകൾ എഴുതാനായിട്ട്. അങ്ങനെ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞ് റെക്കോർഡിങ്ങും പൂർത്തിയായി. കിനാക്കിളി എന്ന് പേരിട്ട ആ കാസറ്റ്സിലെ പ്രധാന ഗായകർ MA ഗഫൂറും രഹനാത്തയും തന്നെയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചൊരു പാട്ട് പൊന്നുസഖി എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനമായിരുന്നു. അക്കാലത്തിറങ്ങിയ കാസറ്റുകളിൽ ഒന്നാം നമ്പറായി രഹനാത്തയും MA ഗഫൂറും നൌഷാദ് കണ്ണൂരും അമർ കാസറ്റ്സും അങ്ങനെ മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറി. കൂടെ പൊന്നുസഖി.

ഒ എം കരുവാരക്കുണ്ണിന്റെ രചനയില് ചിത്രചേച്ചിയുടെ ശബ്ദത്തില് നമ്മൾ കേട്ട മനോഹരമായിട്ടുള്ള ഒരു ഗാനം അല്ലെ. കേട്ടോണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ലിഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശിയാണ്. ഇപ്പൊ നമ്മൾ കേട്ട കൽബിന്റെ നൊമ്പരങ്ങൾ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനത്തിന്റെ പിറവിയുടെ കഥയിലേക്ക് പോയാലോ. ചിത്രചേച്ചി ഓഡിയോ ട്രാക്സ് എന്ന കമ്പനി തുടങ്ങിയപ്പോ ആദ്യമായി വിപണിയിലേക്ക് ഇറക്കാൻ ഉദ്ദേശിച്ചത് ഒരു മാപ്പിളപ്പാട്ട് കാസറ്റ് ആയിരുന്നു. ആ കാസറ്റ് വർക്കില് പാട്ടെഴുതിയത് ഒ എം കരുവാരക്കുണ്ടും പ്രശസ്ത സംഗീത സംവിധായകൻ കെ ബി

അബൂട്ടിയാണ് ആ പാട്ടുകൾക്ക് ഈണം നൽകിയത്. അതോടൊപ്പം ഓർക്കസ്ട്രേഷനും അബൂട്ടി തന്നെ ചെയ്തു. കെ വി അബൂട്ടിയുടെ അരീക്കോട്ടെ വീട്ടിലിരുന്നാണ് ഒ എം കരുവാരക്കൊണ്ട് ഈ ഒരു ഗാനം എഴുതുന്നത്. വരികളും ഈണവും ഓർക്കസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞ് കൊച്ചിയിലെ ആലാബ് സ്റ്റുഡിയോയിലെ വെച്ച് ട്രാക്ക് എടുത്തു. ആ ട്രാക്കുമായിട്ട് ഒ എം കരുവാരക്കൊണ്ടും അബൂട്ടിയും ചെന്നൈയിലേക്ക് എത്തി. ചിത്രചേച്ചി കൃഷ്ണ സ്റ്റുഡിയോയിലെ വെച്ച് രണ്ട് ദിവസങ്ങളിലായി ആ കാസറ്റ്സിലെ പാട്ടുകളെല്ലാം പാടിത്തീർത്തു. പൊലിവെന്ന് പേരിട്ട ഈ ആൽബത്തിലെ ആദ്യ ഗാനമായിരുന്നു ചിത്രചേച്ചി പാടിയ കൽബിന്റെ നൊമ്പരങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം. ആ പാടിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട്.

0: റേഡിയോ സനോ
1: 91.7 FM
0: Qatar's favorite radio station.
2: ഹായ്, ഞാൻ ജലജയാണ്.
3: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
2: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മാപ്പിളപ്പാട്ടായാലും സിനിമാ പാട്ടായാലും ഭക്തിഗാനമായാലും ചെയ്യുന്നവർ പരമാവധി മനോഹരമാക്കണം എന്ന ചിന്തയുള്ളവരാണെങ്കിൽ ആ പാട്ടുകൾ എന്നും ആസ്വാദക മനസ്സുകളിൽ ഇടം പിടിക്കുന്ന ഒന്നായിരിക്കും അല്ലേ. അതുപോലൊരു പാട്ടിന്റെ പിറവിയുടെ കഥ കേട്ടാലോ. ഒ എം കരുവാരക്കുണ്ടിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ പാട്ട്. 1999 കാലഘട്ടം. പാട്ട് എഴുതാനായിട്ട് ഒ എം കരുവാരക്കുണ്ട് തൃശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിലേക്ക് എത്തുകയാണ്. അന്ന് വിശ്രമിച്ച് പിറ്റേ ദിവസം മോഹൻ സിത്താര ഒ എമ്മിന് ഒരു ട്യൂൺ ഹാർമോണിയത്തിൽ വായിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് ആ പാട്ടിന്റെ ഡമ്മി എഴുതി റൂമിലേക്ക് തിരിച്ചു വന്നു. പെട്ടെന്ന് എഴുതിയാൽ അടുത്ത ഇണം കയ്യിൽ കിട്ടുമെന്ന ചിന്തയിലാണ് ഒ എം കരുവാരക്കുണ്ട് ആദ്യത്തെ പാട്ടെഴുതി അടുത്തേക്ക് ചെന്നത്. പാട്ടുമായിട്ട് മോഹൻ സിത്താരയുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു കഥ മനസ്സിലാകുന്നത്. ഇതിനു മുൻപ് ചെയ്ത മാപ്പിളപ്പാട്ട് പോലെ പെട്ടെന്ന് വരികൾ എഴുതി പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കില്ല. ഒരു പാട്ടിന്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം. പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്യണം. ഏതെല്ലാം ഉപകരണങ്ങൾ വായിക്കണമെന്ന് തീരുമാനിക്കണം. ആ പാട്ട് ആര് പാടിയാലാണ് ഉദ്ദേശിച്ച രൂപത്തിൽ റിസൾട്ട് ഉണ്ടാവുക എന്ന് മുൻകൂട്ടി കാണണം. അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ മുന്നിലുള്ളപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് അടുത്ത പാട്ടിലേക്ക് പോവുക? അപ്പോ ഒ എം കരുവാരക്കുണ്ടിന് ഒരു കാര്യം മനസ്സിലായി, 10 പാട്ടിന് കുറേ ദിവസങ്ങൾ വേണ്ടി വരുമെന്ന്. അങ്ങനെ ഉണ്ടായ പാട്ടുകളാണ് അള്ളാഹുവിന്റെ ദൂതരായ ത്വഹ റസൂല്, സുബർക്കത്തെ ഹൂറിയോ, ഹസ്ബി റബ്ബി ജല്ലല്ലാ, യാ നബി സലാം. അങ്ങനെ 9 നാളുകൾ കൊണ്ട് 9 പാട്ടുകൾ ഒ എം എഴുതി. എഴുതിയെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ വർക്കുകളെല്ലാം പൂർത്തിയായി. എം ജി ശ്രീകുമാർ, മുസ്തഫ പാടൂർ, രഹ്ന, സിന്ധു പ്രേംകുമാർ എന്നിവർക്ക് പുറമെ യാ നബി സലാം എന്ന് തുടങ്ങുന്ന പാട്ട് മോഹൻ സിത്താര തന്നെ പാടി. ഇതിലെ ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയതിന് രഹ്ന താക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. ഏത് തരം പാട്ടാണെങ്കിലും ചെയ്യുന്നവർക്ക് പരമാവധി മനോഹരമാക്കണമെന്ന ചിന്തയുള്ളവരാണെങ്കിൽ ആ പാട്ട് ആസ്വാദക മനസ്സുകളിൽ

0: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
1: Quite exciting.
0: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: Distributed by Home Screen Entertainment and Associate Partner, SimplySouth.tv.

കൊഞ്ചുള്ള മാപ്പിളപ്പാട്ടിന് വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോസിനോ 91.7 FM കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഒ എം കരുവാരക്കുണ്ണിന്റെ രചനയില് വന്നിട്ടുള്ള വേദപുരുളാദം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഒരു പാട്ട് ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപ് ഒ എം കരുവാരക്കുണ്ട് രചിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു പാട്ടിന്റെ പിറവിയുടെ കഥയിലേക്ക് പോയാലോ. ഒ എമ്മിന്റെ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. പരമ്പരാഗതമായ ഒരു രചനാ ശൈലി അദ്ദേഹം പിന്തുടരാറുണ്ട്. ഈ ഒരു പാട്ടിലേക്ക് വരുമ്പോ ഇതിന് ഈണം നൽകിയ പുല്ലങ്കോട് ഹംസ ഖാനെ ഓർക്കേണ്ടതുണ്ട്. തിരൂർ ഷാഭായിയുടെ പ്രഗത്ഭനായ ശിഷ്യൻ നന്നായി പാടും, ഈണം നൽകും, സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യും. പുല്ലങ്കോട് ഹംസ ഖാന് സ്വന്തമായിട്ടൊരു ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. മുൻനിര പാട്ടുകാരോടൊപ്പം നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യനായിരുന്നു അദ്ദേഹം. ഗ്രാമഫോൺ റെക്കോർഡുകളിലൊന്നും ഹംസ ഖാൻ പാടിയിട്ടില്ല. പക്ഷേ ഹംസ ഖാന്റെ ഭക്തി ഗാനങ്ങളും മാപ്പിള പാട്ടുകളും ആകാശവാണിയിലൂടെ സൂപ്പർ ഹിറ്റുകളായി. ആ സമയത്തൊക്കെ റേഡിയോ സ്റ്റാർ എന്ന് പറയുന്നത് തന്നെ വലിയൊരു യോഗ്യതയായിരുന്നു. അങ്ങനെ ഹംസ ഖാന്റെ ഒരുപാട് പാട്ടുകൾ പിറക്കുന്നു. അതിൽ ജനമനസ്സുകൾ കീഴടക്കിയ ഗാനമായിരുന്നു വേദപുരുളാദം എന്ന് തുടങ്ങുന്ന സൂപ്പർ

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഒ എം കരുവാരക്കുണിന്റെ പ്രശസ്തമായ ഒരു ഹിറ്റ് പാട്ടാണ് ആലമടങ്കലം എന്ന് തുടങ്ങുന്ന ഗാനം. തരംഗിണി വഴി പുറത്തിറക്കിയ പ്രവാചക പ്രകീർത്തനം. ഈ ഒരു പാട്ടിന്റെ പിറവിയിലേക്ക് നോക്കുമ്പോൾ ഇതുവരെയുള്ള മധുഹ ഗാനങ്ങളിൽ നിന്നെല്ലാം തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു ഗാനം തന്നെയാണല്ലേ. പരമ്പരാഗതമായ ഇശലികളോടും ശൈലികളോടും ഒക്കെ ഇണങ്ങിയ ഒരു ഗാനം. അതുപോലെ തന്നെ ലളിതവും എന്നാൽ മാപ്പിളത്തനിമയോട് ചേർന്ന് നിൽക്കുന്നതുമായ ഒരു ഈണത്തിലാണ് ഒ എം കരുവാരക്കുണ്ട് ഈ ഒരു പ്രകീർത്തനം എഴുതിയിട്ടുള്ളത്. മാപ്പിള കവികളുടെ സമ്പ്രദായം ഒന്നും ലംഘിക്കാതെ അവസാന വരിയിൽ രചയിതാവിന്റെ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പാട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. അതികഠിനമായ പദങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതവും സുതാര്യവുമായ രചനാശൈലി സ്വീകരിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടിനെ മാപ്പിളപ്പാട്ട് ലോകം രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് അല്ലെ. കാസറ്റിലൂടെ പാട്ടുകളൊക്കെ ജനകീയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദാസേട്ടന്റെ ഉടമസ്ഥതയിലുള്ള തരംഗിണി കാസറ്റ്സ് ജമാലിയത്ത് എന്ന ആൽബത്തിലൂടെ ഈ ഒരു പാട്ട് പുറത്തിറക്കുന്നത്. മാപ്പിളപ്പാട്ടുകൾക്ക് സംഗീതം നൽകുന്നതിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും നിരവധി പുതിയ തരം ഇശലികൾ കൊണ്ട് ഈ ഒരു ഗാനശാഖയെ തന്നെ സമ്പുഷ്ടമാക്കുകയും ഒക്കെ ചെയ്ത കെ വി അബൂട്ടിയാണ് ഈ ഒരു പാട്ടിന് പാരമ്പര്യ ശൈലിയിലുള്ള ഈണം നൽകിയത്. പ്രവാചകന്റെ അവതരണവും ജീവിതവും എല്ലാം വിവരിച്ച് ഈ ഒരു വരികൾ ആലപിക്കാനായിട്ട് ഒരു സ്ത്രീ ശബ്ദമാണ് ഏറ്റവും നല്ലതെന്ന് ഓർത്തുകൊണ്ടാണ് ദാസേട്ടന്റെ ആൽബത്തിലായിരുന്നിട്ട് പോലും ഈ ഒരു പാട്ടിന് മറ്റൊരു സ്വരം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ സ്വരമാധുരി കൊണ്ട് ഏവരെയും ആകർഷിക്കുന്ന തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രിയ ഗായിക സുജാതയുടെ ശബ്ദം ഈ ഒരു പാട്ടിന് ഇരട്ടി മധുരം നൽകി.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. മാപ്പിള പാട്ട് രംഗത്ത് പുതിയൊരു ചരിത്രം രചിച്ചുകൊണ്ടാണ് മിതാദ് എന്ന ആൽബത്തിന്റെ വരവല്ലെ. കുറെയേറെ വ്യത്യസ്തമായിട്ടുള്ള പ്രണയഗാനങ്ങളും ലളിത ഗാനങ്ങളും ഒക്കെ അടങ്ങിയ ആ ഒരു ആൽബം മലയാള മനസ്സുകൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. സ്വന്തമായി ഗാനത്തിന്റെ രചന നിർവഹിച്ചും പ്രഗത്ഭരുടെ രചനകൾ സ്വീകരിച്ചും ദാസേട്ടനടക്കം മുൻനിര പാട്ടുകാരെ കൊണ്ട് പാടിപ്പിച്ചിട്ടും ഒക്കെയാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഹിറ്റുകളുടെ നിർമ്മാതാവായി പേരെടുക്കുന്നത്. അന്നത്തെ ആ ഒരു കാലഘട്ടത്തില് മാപ്പിളപ്പാട്ടുകൾക്ക് ഒരുപാട് സ്വീകാര്യത ലഭിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈസ്റ്റ് കോസ്റ്റും മാപ്പിളപ്പാട്ടുകൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹം ഇത് ആദ്യമായിട്ട് പറയുന്നത് കോഴിക്കോട്ടെ അന്നത്തെ ലീഡിംഗ് കാസറ്റ് വിതരണ കമ്പനികളിൽ ഒന്നായ അമീൻ കാസറ്റുമായിട്ടാണ്. അതുവഴിയാണ് മിതാദ് എന്ന ആൽബത്തിലെ എല്ലാ ഗാനങ്ങളുടെയും രചന നിർവഹിക്കാനായിട്ട് OM കരുവാരക്കുണ്ടിന്റെ പേര് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ മാപ്പിളപ്പാട്ട് രംഗത്ത് പുതിയൊരു ചരിത്രം രചിച്ചു കൊണ്ടുവന്ന മിതാദ് എന്ന ആൽബത്തിലെ എല്ലാ ഗാനങ്ങൾക്കും വരികൾ എഴുതിയത് OM കരുവാരക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊപ്പം KL ലത്തീഫ് എന്ന സംഗീത സംവിധായകനും. അങ്ങനെ ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിൽ മിതാദ് എന്ന ആൽബം പുറത്തിറങ്ങി. എല്ലാ പാട്ടുകളും ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിലൊരു ഹിറ്റ് പാട്ടായിട്ടുള്ള അള്ളാഹുവിൻ കൽപ്പന എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ഇഷൽ ഖത്തറിലൂടെ കേൾക്കാം MA ഗഫൂറിന്റെ ശബ്ദത്തിൽ. കേട്ടിട്ട് തിരിച്ചെത്താം ഇത് റേഡിയോ 91.7 FM കേട്ട്.

0: ഹലോ എവറി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
4: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
3: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
5: Quite exciting.
3: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: Distributed by Home Screen Entertainment and Associate Partner, SimplySouth.tv.

മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സിനോ 91.7 FM കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മിതാദ്, മദീദ്, ജദീദ്, ലദീദ് ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ആൽബങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മിന്നി മറഞ്ഞു പോകുന്ന ഒരുപാട് ഗാനങ്ങളും മുഖങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ മിതാദ് എന്ന ആൽബത്തിൽ വന്നിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. മിതാദ് എന്ന ആൽബത്തില് ഒ എം കരുവാരക്കുണ്ടിന്റെ വരികൾക്ക് കെ എ ലത്തീഫ് ഈണം നൽകി എം എ ഗഫൂറും സിബലശേഷിയും കൂടി പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടല്ലേ. മിതാദ് അടക്കമുള്ള ആൽബങ്ങളിലെ പാട്ടുകളുടെ ഒരു ചെറിയ പിറവിയുടെ കഥയിലേക്ക് പോയാലോ. ഈ പാട്ടുകളെല്ലാം പിറക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. ഓരോ പാട്ടിനും ആദ്യം ഉണ്ടായിരുന്നത് ഈണമായിരുന്നു. ഈണമിടുമ്പോൾ സംഗീത സംവിധായകർ ഹാർമോണിയത്തിലോ കീബോർഡിലോ ഒക്കെ സ്വരങ്ങൾ വായിച്ചു തരും. അങ്ങനെയാണ് ഒ എം കരുവാരക്കുണ്ട് ഓരോ പാട്ടിന്റെയും രചന നിർവഹിച്ചിരുന്നത്. അദ്ദേഹം അതിനനുയോജ്യമായിട്ടുള്ള വാക്കുകൾ എഴുതും. മിക്കവാറും അദ്ദേഹം ഡമ്മി ആയിരിക്കും എഴുതുക, പിന്നീട് ഒറിജിനൽ എഴുതും. അങ്ങനെ മലയാളത്തിലെ ആദ്യ മ്യൂസിക് ആൽബം എന്ന നിലയിൽ ചാനലുകളെല്ലാം മിതാദിലെ ഓരോ പാട്ടുകളും സ്വീകരിച്ചു തുടങ്ങി. പക്ഷെ നമ്മളിപ്പോ കേട്ട ഹുസ്നുൽ ജമാലെ, ബദറുൽ മുനീർ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിലേക്ക് വരുമ്പോൾ മിതാദ് എന്ന ആൽബത്തിലെ പല ഗാനങ്ങളും ചിത്രീകരിച്ചെങ്കിലും ഈ ഒരു പാട്ടിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ എന്ന കൃതിയുടെ പശ്ചാത്തലത്തിലാണ് ഒ എം കരുവാരക്കുണ്ട് ഈ ഒരു ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. എങ്കിലും ഈ ഒരു ഗാനം എല്ലാവർക്കും

0: Radio Sinem. Radio Sinem. 91.7 FM. Qatar's favorite radio station.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ

അമർ കാസറ്റ്സിന്റെ അമരക്കാരൻ കണ്ണൂർ നൌഷാദിന്റെ സംഗീത സംവിധാനത്തില് എം ജി ശ്രീകുമാർ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടല്ലേ. ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹത്തെയാണ് ഈ ഒരു പാട്ടിലൂടെ ഒ എം കരുവാരക്കൊണ്ട് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഈ ഒരു പാട്ട് എഴുതുന്ന സമയത്ത് അദ്ദേഹം മക്കയോ മദീനയോ ഒന്നും കണ്ടിട്ടില്ല. എങ്കിലും പ്രവാചകൻ ജനിച്ച് ജീവിച്ച ആ പുണ്യസ്ഥലങ്ങൾ അദ്ദേഹം ഒരുപാട് കിനാവുകളിൽ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും അവിടേക്ക് പോകണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു പാട്ടിന്റെ രചന വരുന്നത്. മനസ്സിൽ തെളിഞ്ഞു നിറഞ്ഞു കവിഞ്ഞ കവിബാലയത്തെ കുറിച്ച് അദ്ദേഹം മറ്റൊരു പാട്ട് കൂടി എഴുതിയിട്ടുണ്ട്. ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ആൽബത്തിലൂടെയാണ് ആ ഒരു ഗാനം പുറത്തിറങ്ങുന്നത്. കവിബ നേരിൽ കണ്ടു ഞാനേ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ടിന് കെ എൽ ലത്തീഫാണ് ഈണമിട്ടത്. കണ്ണൂർ ഷെരീഫിന്റെ ശബ്ദത്തിൽ ആ മനോഹര ഗാനം കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മാപ്പിളപ്പാട്ടിലെ ഹിറ്റായ പാട്ടുകൾ എടുക്കുന്നു, അതിനെ റീമേക്ക് ചെയ്ത് സിനിമയിലേക്ക് കൊണ്ടുവരുന്നു, ആ പാട്ട് വീണ്ടും ഹിറ്റാകുന്നു വേറൊരു ശൈലിയിൽ വേറൊരു രീതിയിൽ. ഇത് കുറച്ചു കാലമായിട്ട് മലയാള സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ. സുലേഖ മനസ്സിലെ ആരാരും മനസ്സിലൊക്കെ ജനങ്ങൾ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ മാപ്പിളപ്പാട്ടിൽ ഹിറ്റായ മറ്റൊരു ഗാനം

ബാഡ് ബോയ്സ് എന്ന സിനിമയിലാണ് ഈ ഒരു പാട്ട് വന്നിട്ടുള്ളത്. വിനീത് ശ്രീനിവാസൻ, അക്ബർ ഖാൻ, ഇമ്രാൻ ഖാൻ, പരീക്കുട്ടി തുടങ്ങി ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു പാട്ടിന്റെ പഴയ ആ ഒരു ഗാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരൊറ്റ ശബ്ദം മാത്രമായിരിക്കും.

ദാസേട്ടന്റെ ശബ്ദം. 1989 പുറത്തിറങ്ങിയ മൈലാഞ്ചി പാട്ടുകളിലാണ് ഈ ഒരു ഗാനം വന്നിട്ടുള്ളത്. SM കോയയുടെ രചനയിൽ കോഴിക്കോട് അബൂബക്കറിക്ക് സംഗീതം നൽകി ദാസേട്ടൻ പാടിയ ഗാനം. പഴയ മാപ്പിള പാട്ടുകളുടെ പുതിയ വേർഷൻസ് വന്നാലും നമ്മൾ പണ്ട് കേട്ട് ശീലിച്ച ആ മാപ്പിള തനിമയുള്ള ആ പാട്ടുകൾ തന്നെയായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക അല്ലെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. സോ ഇന്നത്തെ ഇഷാൽ ഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: You're listening to Radio Sino 91.7 FM. Get to

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഹൈ എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകത്ത് ഏറ്റവും ഉയരം താണ്ടുന്നവരാണ് പർവ്വതാരോഹകർ.
1: ലോകത്തിൽ 195 രാജ്യങ്ങളുണ്ട്. അതിൽ ഏകദേശം ഒരു 90 രാജ്യങ്ങളിൽ ഒരു 4000 മീറ്റർ അബോ പീക്സ് ഉണ്ട്. ഈ പീക്സ് എല്ലാം ക്ലൈംബ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാകുക എന്നുള്ളൊരു ശ്രമമാണ് നടത്താൻ പോകുന്നത്.
0: എവറസ്റ്റ് കീഴടക്കി പുതിയ ദൗത്യങ്ങളുമായി മുന്നേറുന്ന ഷെയ്ഖ് ഹസൻ ഖാൻ സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു.
1: ഈ സൂര്യനൊക്കെ നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ തലയുടെ മുകളിൽ ഈ ബാക്കി മലകളൊക്കെ എവറസ്റ്റിനേക്കാളും താഴെയാണല്ലോ. ഒരുപാട് 8000 മീറ്റർ പീക്കുകളൊക്കെ താഴെ തലപൊക്കി നിൽക്കുന്ന കാണാൻ പറ്റും. മേളിൽ എനിക്കൊന്നും കിട്ടില്ല, പക്ഷെ ഈ വീഡിയോ ആണ് എന്റെ ലൈഫിൽ ഇപ്പോഴും ആ മെമ്മറി ആയിട്ട് തോന്നുന്നത്. ഞാൻ എപ്പോഴും എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഓർക്കുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് കാണും.
2: ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
3: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're association with ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast. Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Jr. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Music extravaganza.
4: Suno Super.

ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ട്

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, കത്ത്. ഇൻ അസോസിയേഷൻ വിത്ത്
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
2: ഹായ്, നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. സഫാരിയിൽ 10, 20, 30 തുടങ്ങി തെരഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: Radio Suno. Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സി ബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സി ബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സി ബി യിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: അപ്പ ഒരു കഥ സൊല്ലവാ.
6: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
7: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
6: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
8: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
6: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ടിവി.

നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Scoreboard, an exclusive sports roundup show.
1: ലോകമൊരു പന്തിനൊപ്പം ചലിക്കുന്ന നാളുകളാണ്. ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഓരോ കാൽപന്ത് പ്രേമികളുടെയും ഹൃദയത്തിലൂടെ പന്ത് തട്ടി മുന്നോട്ടു പോകുന്ന കാൽപന്തിന്റെ ആഘോഷാരവങ്ങളുടെ നാളുകൾ. ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് ഒപ്പം ഹൃദയം മുഴുവൻ ആ ഒരു പന്തടി മേളത്തിനോടൊപ്പമാണ്. വേൾഡ് ഫുട്ബോളിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശത്തിലൂടെ തന്നെ ആയിരിക്കും നമ്മളിന്ന് സ്കോർ ബോർഡിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ അതിനിടയിൽ തന്നെ മറ്റ് പല സ്പോർട്സ് ഈവെന്റുകളിലും വമ്പൻ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ചരിത്രം എഴുതിയ ഒരു മലയാളി പെൺകുട്ടിയുടെ കഥ പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ ആവേശവും ആഘോഷവുമാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പല ഫോം ഔട്ടുകളെ കുറിച്ചും തിരിച്ചുവരവുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം.

ായിട്ടുണ്ട്. എന്തായാലും ഈ ആഘോഷങ്ങളും ആവേശങ്ങളും ഒക്കെ ആയിട്ടുന്നത് സ്പോർട്സ് ലോകത്തെ ആ ഒരു വാതിലുകൾ തുറക്കുമ്പോൾ ഒരുപാട് ആവേശകരമായിട്ടുള്ള മത്സരങ്ങളാണ് നമ്മുടെ മുൻപിൽ ഇനി കാത്തിരിക്കുന്നത്. ആരാകും ആ ഒരു വിശ്വകിരീടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നുള്ള ഒരു ചോദ്യം ലോകം മുഴുവൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് പോലെ തന്നെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ചുറ്റി നിൽക്കുകയാണ്. മെസ്സിയും എംബാപ്പയും ഡെംബലെയും വിനീഷ്യസ് ജൂനിയറും ഹാരി കെയ്നും ഉൾപ്പെടുന്ന സംഘം, എർലിംഗ് ഹാലൻഡും ഉൾപ്പെടുന്ന ഒരു സംഘം ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇങ്ങനെ കനത്ത പോരാട്ടം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ പോരാട്ടങ്ങളുടെ ഒക്കെ കഥകളുമായിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സ്നോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകത്ത് ഏറ്റവും ഉയരം താണ്ടുന്നവരാണ് പർവ്വതാരോഹകർ.
1: ലോകത്ത് 195 രാജ്യങ്ങളുണ്ട്. അതിൽ ഏകദേശം ഒരു 90 രാജ്യങ്ങളിൽ ഒരു 4000 മീറ്റർ എബോ പീക്സ് ഉണ്ട്. ഈ പീക്സ് എല്ലാം ക്ലൈംബ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാകുക എന്നുള്ളൊരു ശ്രമമാണ് നടത്താൻ പോകുന്നത്.
0: എവറസ്റ്റ് കീഴടക്കി പുതിയ ദൗത്യങ്ങളുമായി മുന്നേറുന്ന ഷെയ്ഖ് ഹസൻ ഖാൻ സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു.
1: ഈ സൂര്യനൊക്കെ നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ തലയുടെ മുകളിൽ
2: ഈ
1: ബാക്കി മലകളൊക്കെ എവറസ്റ്റിനേക്കാളും താഴെയാണല്ലോ. ഒരുപാട് 8000 മീറ്റർ പീക്കുകളൊക്കെ താഴെ തലപൊക്കി നിൽക്കുന്ന കാണാൻ പറ്റും. മേളിൽ എനിക്കൊന്നും കിട്ടില്ല, പക്ഷെ ഈ വീഡിയോ ആണ് എന്റെ ലൈഫിൽ ഇപ്പോഴും ആ മെമ്മറി ആയിട്ട് തോന്നി. ഞാൻ എപ്പോഴും എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഓർക്കുമ്പോ ഞാൻ ആ വീഡിയോ എടുത്ത് കാണും.
3: ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ.
4: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
3: like you're association with ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. ജർമ്മൻ ഫുട്ബോളിനും ജർമ്മനിക്കും വേൾഡ് കപ്പിന്റെ വിശ്വവേദിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു സങ്കടം ഓരോ ജർമ്മൻ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലുണ്ടാവും. എത്ര മനോഹരമായിട്ടാണ് അവര് പന്ത് പുൽമൈതാനിയിൽ മനോഹരമായ കഥകൾ എഴുതി തീർത്തിട്ടുള്ളത്. 2010 2014 ഒക്കെ നമ്മളത് കണ്ടിട്ടുള്ളതായിരുന്നു. 2014 അർജന്റീനയെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ജർമ്മനി ലോക വിശ്വ കിരീടത്തിൽ മുത്തമിട്ടപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇതൊരു ടീം എഫേർട്ടിന്റെ വിജയമായിരുന്നു. ഒരു ടീം ഒന്നായി ഒരുമിച്ച് മെക്കാനിക്കലായിട്ട് കൃത്യമായിട്ട് എണ്ണയിട്ട് പാകപ്പെടുത്തി സെറ്റ് ചെയ്തെടുത്താൽ ഇത്ര മനോഹരമായിട്ടുള്ള ഗെയിം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നു. പക്ഷെ 2018 2022 എല്ലാം ആ ടീമിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇതിനും അപ്പുറമായിരുന്നു. വലിയ പോരാട്ടങ്ങൾക്ക് കെൽപ്പുള്ള ടീമുകൾ പലപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യമാണോ അതോ ടീമിൽ ഒത്തൊരുമയില്ലാത്തതാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. പരാഗയക്കെതിരെ പരാജയപ്പെട്ടുകൊണ്ട് ജർമ്മനി പുറത്തു പോകുമ്പോൾ എത്രമാത്രം ആരാധകരുടെ ഉള്ളു പിടഞ്ഞിട്ടുണ്ടാവും, എത്ര മനോഹരമായി അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തിരുന്ന ആരാധകർ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഏതായാലും ഇന്നത്തെ സ്കോർ ബോർഡിൻ്റെ സങ്കടങ്ങളിൽ, ഈ കഴിഞ്ഞ ആഴ്ചയിലെ സങ്കടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജർമ്മനിയുടെ വീഴ്ച. പക്ഷേ വീണ്ടും തിരിച്ചു വരാൻ ഊർജ്ജമുള്ള, കപ്പ് കണ്ട് കൂടെ കൂടിയവരല്ല, ടീമിനുള്ളിലുള്ള കരുത്ത് കണ്ട് കൂടെ കൂടിയവരാണ്, ടീമിൻ്റെ ഒരൊത്തൊരുമ കണ്ട് കൂടെ കൂടിയതാണെന്ന് പറഞ്ഞവർ ഇനിയും കാത്തിരിക്കും ജർമ്മനിയുടെ തിരിച്ചുവരവിനായിട്ട്. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
2: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: Scoreboard, an exclusive sports roundup show.
1: നിങ്ങളൊരു അത്ഭുതമാണെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഹാരി പോട്ടർ. നിങ്ങൾ ഹാരി പോട്ടർ അല്ല, ഹാരി പോട്ടറിനെ പോലെ ഇംഗ്ലണ്ടിനൊരു സൂപ്പർ ഹീറോ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന പേര് അത് ഹാരി കെയ്ൻ ആണ്. ഹാരി കെയ്ൻ ഒരു രക്ഷയില്ല. റൗണ്ട് 32 ആ ഒരു പോരാട്ടത്തിൽ ഹാരി കെയ്ൻ കാഴ്ചവെച്ച ആ ഒരു പോരാട്ട വീര്യം വേറെ ലെവലായിരുന്നു. കോങ്കോ ശക്തമായ പ്രതിരോധ മലകൾ കൊണ്ട് ഹാരി കെയ്ൻ്റെയും സംഘത്തിൻ്റെയും മുൻപിൽ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടേയിരുന്നു. ആദ്യത്തെ ഗോളടിച്ച് ലീഡെടുത്ത് റൗണ്ട് 32 നിന്ന് റൗണ്ട് 60 കോങ്കോ ഒരു വലിയ ചരിത്രം എഴുതുമെന്ന് പ്രതീക്ഷ പലരുടെയും മനസ്സിൽ തന്നുകൊണ്ടേയിരുന്നു. അട്ടിമറികൾ കാണാൻ കാത്തിരുന്നവർ ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് 75 വരെ കാത്തിരുന്നു. പക്ഷേ 75 മിനിറ്റിൽ ആദ്യത്തെ ഗോളോടുകൂടി അട്ടിമറികൾക്ക് ഞാൻ വഴങ്ങില്ലെന്ന് ഹാരി കെയ്ൻ ലോകത്തോട് ആദ്യത്തെ വിളിച്ചു പറയൽ നടത്തി. പക്ഷേ പിന്നീടും കോങ്കോയുടെ ആ ഒരു പ്രതിരോധ മലയെ തളയ്ക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മുൻപിൽ നിരന്തരം അക്രമങ്ങൾ നടത്തി. മനോഹരമായൊരു ഗോളിലൂടെ 86 മിനിറ്റിൽ ഡബ്ലർ നേടി 2-1 ലീഡടിപ്പിച്ചുകൊണ്ട് ആ ഒരു വിജയത്തിന്റെ വഴി ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്തു ഹാരി കെയ്ൻ എന്ന നായകൻ. 154 വർഷത്തെ ഫുട്ബോൾ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന് ഒരുപാട് ഇതിഹാസങ്ങളുടെ പേര് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ബോബി ചാൾട്ടനും ഗാരി ലിനേക്കറും വെയിൻ റൂണിയുമൊക്കെ പുൽമൈതാനങ്ങളിൽ ചോരയും നീരുമൊരുക്കി പോരാടിയിട്ടുള്ള ഒരുപാട് ഇതിഹാസങ്ങളുടെ കഥ ഇംഗ്ലണ്ട് ഫുട്ബോളിന് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. എന്നാൽ ഇംഗ്ലണ്ട് ഫുട്ബോളിന്റെ ആകാശത്ത് ഹാരി കെയ്ൻ എന്ന് പറയുന്ന സൂര്യൻ ഇപ്പം ഉദിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. വമ്പൻ പ്രകടനങ്ങൾ കൊണ്ട് കയ്യടികൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. കപ്പ് നേടാത്തൊരു താരമെന്ന് പറയുന്ന ഒരു മോശം പേര് ഇടയ്ക്കൊരു കാലത്ത് ഹാരി കെയ്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 മത്സരിച്ച എല്ലാ ടൂർണമെന്റുകളിലും കപ്പ് തൂക്കിയുള്ള മുന്നേറ്റമാണ് ഹാരി കെയ്ൻ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും സുവർണ നിമിഷത്തിൽ, സുവർണ പോരാട്ടത്തിൽ, സുവർണ ഫോമിൽ ഹാരി കെയ്ൻ മുന്നോട്ട് കുതിക്കുകയാണ്. കാര്യങ്ങൾ കാണാം, ഉയരട്ടെ, തകർക്കട്ടെ. വേൾഡ് കപ്പിൽ അടിപൊളി കാഴ്ചകൾ ഇനിയും ഉയർന്നു വരട്ടെ. കൂടെ അച്ചു ആണ്, ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Scoreboard, an exclusive sports roundup show. ആര് നേടും ആ ഒരു ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്ന ചോദ്യം വേൾഡ് കപ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്. വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് ആരുടെ കൈകളിലേക്ക്, ആരുടെ കാലുകളിലേക്കായിരിക്കും എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? വമ്പൻ പോരിനുറച്ച് 2022 പോലെ തന്നെ അത് നേടിയെടുക്കാൻ ഉറച്ച മനസ്സോടുകൂടിയാണ് കിലിയൻ എംബാപ്പെ നിൽക്കുന്നത്. 2026 അതെനിക്ക് സ്വന്തമാക്കണമെന്നുള്ള മനസ്സോടുകൂടിയാണ് ലയണൽ മെസ്സി ബൂട്ട് കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. എർലിൻ ഹാലൻഡ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. വിനീഷ്യസ് ജൂനിയർ പിന്നിലുണ്ട്. ഡെംപലെയും ഈവൻ ഹാരി കെയ്ൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനങ്ങളൊക്കെ ഏത് നിമിഷവും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്

ആ ഒരു ലീഡ് നിലയിലേക്ക് എത്താൻ സാധ്യതകളുണ്ടെന്ന് പറയപ്പെടുന്നു. അമ്പോ, വലിയ കോമ്പറ്റീഷനുമായിട്ടാണ് ആ ഒരു ലീഡിംഗ്, ആ ഒരു ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള ഇടി നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഗോൾഡൻ ബൂട്ടിനും അപ്പുറം വേൾഡ് കപ്പാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നം. ഗോൾഡൻ ബൂട്ടിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ടീം ഗോൾ സ്കോർ ചെയ്യുക, ടീം ജയിച്ചു കയറുക എന്നുള്ളൊരു ലക്ഷ്യമാണെന്ന് ഈ താരങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴും ഗോൾഡൻ ബൂട്ടിന്റെ ഇത്തവണത്തെ പോരാട്ടം ഉഷാറാകുകയാണ് കേട്ടോ. ഗോൾഡൻ ബൂട്ടിന്റെ പോരാട്ടത്തിനോടൊപ്പം തന്നെയാണ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിനുള്ള പോരാട്ടത്തിൽ രണ്ട് താരങ്ങൾ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും. ക്ലോസേന്റെ ആ ഒരു റെക്കോർഡ് ക്ലോസ് ചെയ്തുകൊണ്ട് ലയണൽ മെസ്സി ചരിത്രം എഴുതിയപ്പം അതിന് പിന്നിൽ ഞാൻ ക്ലോസ് ചെയ്യാൻ ഓണായിക്കൊണ്ട് എംബാപ്പയുടെ പോരാട്ടങ്ങൾ കൂടി കാണുമ്പം ചരിത്രം ഒരുപാട് ഒരുപാട് ഒരുപാട് വഴിമാറാൻ സാധ്യതകളുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിന്റെ അവസാനം 2026 വേൾഡ് കപ്പ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് പല വലിയ റെക്കോർഡുകൾക്കും പുതിയ അവകാശികളാവും. ആ അവകാശികൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലോകം കാത്തിരിക്കും, നമുക്കും കാത്തിരിക്കാം. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ, ഗാട്ടാ ഗുസ്തി 2
4: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
3: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
5: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
3: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ, സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: Scoreboard, an exclusive sports roundup show.
1: വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളിൽ നിന്നെല്ലാം ഞാൻ നേരെ ഒന്ന് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പോയിക്കോട്ടെ. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. ഒരു തിരിച്ചുവരവിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോൺട്രാക്ട് ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരാളുടെ തിരിച്ചുവരവിന്റെ കഥ. ആ ഒരാളുടെ തിരിച്ചുവരവ് ലോകത്തിലെ നമ്പർ വൺ ബാറ്റർ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. പറഞ്ഞു വരുന്നത് ഇശാൻ കിഷനെ കുറിച്ചാണ്. ടി ട്വന്റി ബാറ്റർമാരുടെ ഐ സി സിയുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇശാൻ കിഷൻ കുതിച്ചുയരുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അഭിഷേക് ശർമ്മ ഇന്ത്യൻ താരം തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. അഭിഷേകിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് ഇശാൻ കിഷൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇശാൻ കിഷൻ 876 പോയിന്റും അഭിഷേകിന് 869 പോയിന്റും ആയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഐ സി സി റാങ്കിങ്ങിൽ ഇശാൻ കിഷൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇവർക്ക് പുറമെ സൂര്യകുമാർ യാദവ്, വിരാട് കോഹ്ലി എന്നിവരാണ് 2020 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇതിനു മുൻപ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള താരങ്ങൾ കേട്ടോ. എന്തായാലും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം ഇശാൻ കിഷൻ സ്വന്തമാക്കുമ്പോൾ ടീമിലൊരു ഇടമുണ്ടാകുമോ? ടീമിലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കീപ്പറായിട്ടായിരുന്നു സഞ്ജുവിനോടൊപ്പം രണ്ടാം കീപ്പറായിട്ടായിരുന്നു വേൾഡ് കപ്പ് ടീമിലേക്കാണ് ഇശാൻ കിഷന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ അവസരങ്ങളിലൊക്കെ വെടിക്കെട്ട് പ്രകടനങ്ങൾ, ഓപ്പണിംഗ് റോളിലാകട്ടെ, ഫസ്റ്റ് ഓൺ ആകട്ടെ, എവിടെ ഇറക്കിയാലും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ളത് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടായിരുന്നു ഇശാൻ കിഷന്റെ പ്രകടനം. പിന്നീട് സഞ്ജു ടീമിലേക്ക് തിരികെ വരുന്നു. ഓപ്പണിംഗ് റോളിൽ സഞ്ജു മികച്ച രീതിയിൽ വേൾഡ് കപ്പിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ഇശാൻ കിഷൻ ഫസ്റ്റ് ഓൺ ആകുന്നു. പക്ഷെ എവിടെ ഇറക്കിയാലും ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രകടനം കാഴ്ചവെക്കുമെന്ന് ലോകത്തിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇശാൻ കിഷൻ. ഈവൻ ഏകദിന മത്സരങ്ങളിൽ വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. സോ കിഷാൻ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ക്രിക്കറ്റ് ലോകത്ത് നടത്തിയിരിക്കുന്നത്. ഈ തിരിച്ചുവരവിനൊക്കെ കിടിലം കൈയടി കൊടുക്കണമെന്ന്. ഇംഗ്ലണ്ട് പരമ്പരയിലും അയർലൻഡ് പരമ്പരയിലും ഒരു വമ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അടിപൊളിയാണ് ആശാൻ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
4: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ടു.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: വചനങ്ങളിലൂടെ പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're association with ee avadikalathu ningalude priyappettavarku oru gift nalgi surprise cheyam malabar gold and diamonds il ninnum oro diamond alengil precious gem jewelry purchase nodappam needu free cash vouchers oppam paliya swarnabharanangal exchange cheyam oru nashtavum koodade kodumudigal kiradakke munneruna oru parvadaarohagan തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പന്തളം സ്വദേശിയായ ഷെയ്ഖ് ഹസൻ ഖാൻ, എവറസ്റ്റ് കീഴടക്കിയ മലയാളി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ലൈഫിലെ അത്ഭുതപ്പെടുത്തുന്ന പർവ്വതാരോഹണത്തിനായിട്ട് പോകുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഇന്ന് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്മാർട്ട് ടോക്കിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം.
1: താങ്ക് യു വെരി മച്ച്.
0: ശരിക്കും ഇതിനെ യാത്രകൾ എന്ന് പറയാൻ പറ്റുമോ?
1: യാത്രകൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മള് ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. എല്ലാ യാത്രകളും ഒരു മിഷനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിഷൻ തന്നെ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ് മിഷൻ. അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ സ്ഥലങ്ങളിലും എത്തുന്ന അവിടുത്തെ ഏതെങ്കിലും ഒരു മൗണ്ടൻ റേഞ്ചസ് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. ഇതുവരെ മിക്കവാറും പോയതെല്ലാം അങ്ങനെയാണ്. ഞാനൊരു ഒരു റഷ്യന്ന് പോയിട്ട് വരുന്ന വഴിക്ക് തിരിച്ചുവിട്ട് ഇറങ്ങിയതാണ്, ക്ലൈംബിന് പോയതാണ്. അപ്പം അങ്ങനെയാണ്. എന്താ പറയുക, യാത്രകൾ മാത്രമല്ല, യാത്രകളെക്കാളും കുറച്ചുകൂടെ ഒരു മുകളിലേക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: എപ്പോഴാണ് ഇത് മനസ്സിലാക്കി വന്നിരിക്കുന്നത്? സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന സമയം അന്നത്തെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ അന്ന് ഇതിലേക്ക് എങ്ങനെ തിരിയാം എന്ന് പൂർണ്ണമായിട്ട് ചിന്തിക്കുന്നത് എപ്പോഴായിരുന്നു?
1: അങ്ങനെ ഞാൻ തിരിഞ്ഞതല്ല, എന്റെ ലൈഫിന്റെ ഒരു ഒരു കാലഘട്ടത്തിൽ ഞാൻ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയതാണ്. ഞാനൊരു എംടെക്കാരനാണ്. സെക്രട്ടേറിയറ്റിലും പോലീസിലും ഒക്കെ ജോലി കിട്ടിയതാണ്. സെക്രട്ടേറിയറ്റ് ജോയിൻ ചെയ്തതന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ISR വേണ്ടിയിട്ട് ഡൽഹിയിലോട്ട് വണ്ടി കയറിയതാണ്. അപ്പൊ അതിനുശേഷം അത് നടന്നില്ല, അത് പഠിച്ചിട്ടും കിട്ടിയില്ല. നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ മൗണ്ടനറിംഗിന്റെ ട്രെയിനിങ്ങിന് പോകുന്നത്. ഒരു 28 ഡേയ്സ് ട്രെയിനിങ് ആണ്, ബേസിക് മൗണ്ടനറിംഗ് കോഴ്സ് ആണ് അതിന്റെ പേര്. നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിങ് ഉത്തരകാശിയിലാണ് പോയത്. ആ ജോയിൻ ചെയ്തൊക്കെ ഭയങ്കര കഥകളാണ്. കാരണം പെട്ടെന്നൊന്നും നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല, ഒരു 1.5 വർഷമൊക്കെ ചിലപ്പോൾ വെയിറ്റിംഗ് കാണും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും മൗണ്ടനറിംഗ് എന്നൊരു സാധനത്തിലേക്ക് വന്നത്. നമ്മള് നാട്ടിൽ മൗണ്ടൻസ് ഒന്നും ഇല്ലല്ലോ, ചെറിയ ചെറിയ മലകളും കുന്നുകളും അല്ലേ ഉള്ളൂ. അല്ല, അതുകൊണ്ട് നമുക്ക് മൗണ്ടനറിംഗ് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് അതിന് എന്തൊക്കെ വേണം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടത്, ബേസിക്കലി നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ മൗണ്ടനറിംഗ് കോഴ്സ് പോയപ്പോഴാണ് എനിക്ക് കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം എക്യുപ്മെന്റ്സും കണ്ടിട്ടില്ലാത്ത ഒരുപാട് രീതികളും ഒക്കെ എനിക്ക് പുതിയതായിട്ട് പഠിച്ചത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. മൗണ്ടനറിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൗണ്ടൻസ് കയറാൻ വേണ്ടി പോകണം, ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ
0: പഠിച്ചു
1: വെച്ചിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസും കിട്ടത്തില്ല, അതിൽ നമുക്ക് പുതിയതായിട്ട് ഒരു ഒന്നും കിട്ടത്തില്ല. ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് 15,000 feet വരെ അവർ കൊണ്ടുപോകും നമ്മള്. റോക്കിലും ഐസിലും സ്നോയിലും ക്ലൈംബ് ചെയ്യാനും ഡിസെൻഡ് ചെയ്യാനും എല്ലാം
0: പഠിപ്പിക്കും.
1: പിന്നെ ഒരു 100-150 പേരുള്ള ബാച്ചൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെയും കിട്ടും. അതും പഠിത്തത്തിന്റെ ബേസിലല്ല, ഈ ഒരു എന്റർടൈൻമെന്റ് ഒരു ത്രില്ലിന്റെ ബേസിലുള്ളവരാണ് വന്നിരിക്കുന്നത്.
0: എല്ലാവർക്കും
1: ഇൻട്രസ്റ്റ് ആണ്. നമ്മളിപ്പോ കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ പഠിത്തമാണല്ലോ ബേസിക്. പിന്നെ അല്ലാതെ നമുക്ക് ഒരു 5-10 പേരെ നമ്മുടെ വൈബിന് കിട്ടത്തില്ല. ഇതൊക്കെ
0: എല്ലാവരും
1: വൈബ് തന്നെയാണ്. അങ്ങനെ ശരിക്കും ഇതിലേക്ക് വരുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ 75th ഇയർ ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് 2022 ആയിരുന്നു. എന്തെങ്കിലും വലുതായിട്ട് ചെയ്യണം,
0: നമ്മുടെ
1: ജീവിതത്തിന്റെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ.
0: ഒരു മിഷൻ എപ്പോഴും
1: മിഷൻ വേണം. സിവിൽ സർവീസ് ഉള്ള മിഷൻ കഴിഞ്ഞല്ലോ, 9 പ്രാവശ്യം 8 പ്രാവശ്യം എഴുതി ഞാൻ നിർത്തി. ലാസ്റ്റ് ആണ് എനിക്ക് എഴുതിയിട്ട് നമുക്ക് അങ്ങോട്ട് എത്തുന്നില്ല. ഒരു ഒരു ചർച്ചക്കിടക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നത്, നീ മൗണ്ടനറിംഗ് കോഴ്സ് പഠിച്ചില്ല, എന്നാ പോയി മൗണ്ട് എവറസ്റ്റ് കയറാൻ പറഞ്ഞത്. അതുവരെ എന്റെ മനസ്സിൽ ഇല്ലാതിരുന്ന ഒരു സാധനമാണ്. അവൻ ചുമ്മാ
0: തമാശയാണ്,
1: നമ്മുടെ ചില കാര്യങ്ങൾ വെറുതെ പറഞ്ഞു നമുക്ക് കൊള്ളത്തില്ലേ. അപ്പൊ അങ്ങനെ കൊണ്ടപ്പോൾ ഞാൻ എന്താ ശരിയാന്ന് ഞാനിന്ന് കയറിയാലോ എന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നുകൊണ്ടും നമുക്ക് ഇത്രയും വലിയ സ്വപ്നം ഒന്നും കാണാനുള്ള ഒരു വളർച്ച ഇല്ലെന്ന് തോന്നലുള്ളത് കൊണ്ടും നമ്മൾ

0: അത് ചെയ്യാത്തതാ. അപ്പൊ അങ്ങനെ ഇതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഞാൻ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോ മനസ്സിലായത് ചെറിയ പരിപാടിയല്ല, ഒരു 4-5 വർഷം ട്രെയിനിങ് വേണം, മൗണ്ടനറിംഗിന്റെ അടുത്ത കോഴ്സ് കൂടെ ചെയ്യണം, കുറച്ചുകൂടെ ടെക്നിക്കലി സൗണ്ട് ആവണം, ഒരു 5,000, 6,000, 7,000 മീറ്റർ ഒക്കെ കയറിയിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ശരിക്കും എവറസ്റ്റ് കയറാന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അല്ലാതെ എവറസ്റ്റ് വെറുതെ കയറുക എന്നുള്ളതല്ല, 22 തന്നെ കയറിയേ പറ്റും. അതാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നം, ഇല്ലെങ്കിൽ എന്റെ മിഷൻ നടക്കത്തില്ല. നമ്മൾ എവറസ്റ്റ് പോലുള്ള പർവ്വതങ്ങള് നമ്മളിപ്പോ ഇന്ന പ്രാവശ്യം ഞാൻ കയറും എന്ന് വിചാരിച്ചാൽ നമുക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല. കാരണം മൗണ്ടൻസ് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ മുകളിൽ എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള വിശ്വാസം. അങ്ങനെ ഞാൻ ആദ്യം ഇന്ത്യയുടെ പുറത്ത് ഞാൻ ക്ലൈംബ് ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ മൗണ്ട് കിളിമഞ്ചാരോ ക്ലൈംബ് ചെയ്യാൻ പോയി, ആഫ്രിക്കയിലാണ്. ഒരു 8 days കൊണ്ട് ക്ലൈംബ് ചെയ്യാം. അതൊരു വലിയ ക്ലൈംബ് ഒന്നും അല്ല, ട്രെക്ക് മാത്രമേ ഉള്ളൂ. 5,900 meters വരെ നമുക്ക് പോവാം. 5,900 meters വരെ പോയിട്ട് നമ്മുടെ ബോഡി ആ ഒരു ആൾട്ടിറ്റ്യൂഡിന് സെറ്റ് ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. കാരണം ഈ എവറസ്റ്റ് പറഞ്ഞ 10 45-50 lakh rupees വേണമായിരുന്നു. 10,000 rupees നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ ബോഡി, ചില ആൾക്കാരുടെ ബോഡി ഒരു ആൾട്ടിറ്റ്യൂഡ് മേളിൽ താങ്ങത്തില്ല. അപ്പൊ ഇങ്ങനെ പല പല അസുഖങ്ങളുണ്ടാവും. അക്യൂട്ട് മൗണ്ടൻ സിക്നസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡിമ, ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ഓരോ ആൾട്ടിറ്റ്യൂഡിൽ പോയി നമ്മൾ പരീക്ഷിക്കണം,
1: നമ്മൾ പരിമപ്പെടുത്തുക
0: വേണം. അതോടൊപ്പം തന്നെ നമുക്ക് ആ ആൾട്ടിറ്റ്യൂഡ് നമ്മുടെ ബോഡിയിൽ താങ്ങുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അപ്പൊ ആ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് പല മൗണ്ടൻസിലും പോകുന്നത്.
1: അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കിളിമഞ്ചാരോ പോയത്?
0: അതിനുവേണ്ടി മാത്രമാണ് കിളിമഞ്ചാരോ പോയത്. 5,900 എന്ന് പറയുമ്പോൾ 18,000-20,000 ഫീറ്റ് ആയി. പക്ഷെ നമ്മളൊരു 7,000 meters കൂടെ കയറി, അല്ലെ 8,000 meters കൂടെ കയറിയിട്ട് എവറസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാവും. വിദേശികളൊക്കെ 8,000 meters ക്ലൈംബ് ചെയ്തിട്ട് എവറസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യത്തുള്ളൂ.
1: അവർ വളരെ
0: പ്രാക്ടിക്കൽ മസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 8,000 meters സിമ്പിൾ ആയിട്ട് കയറുന്ന പീക്സ് ഉണ്ട്, മനാസ്ലു എന്ന് പറഞ്ഞ പീക്ക് ഉണ്ട്. 8,000 meters ഉള്ള 14 peaks ലോകത്തുള്ളത്, അതിലൊരെണ്ണം മനാസ്ലു സ്റ്റാർട്ടിംഗ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 8,000 meters 8,000 meters തൊട്ട് ഡെത്ത് സോൺ എന്നാ പറയുന്നത്. അപ്പം കാരണം അവിടെ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. ആ ഒരു ഡെത്ത് സോണിൽ നിങ്ങളുടെ ബോഡി സർവൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. പക്ഷെ അതിന് വീണ്ടും ഒരു 15-20 lakh rupees കൊടുക്കണം. നമ്മൾ പണമാണല്ലോ ഇതിന്റെ എല്ലാം പൈസ.
1: അപ്പൊ
0: അങ്ങനെ എന്റെ ഒരു പൈസ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ അന്ന് പോലെ സ്പോൺസർമാരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്പോൺസർമാരെ ഒന്നും കിട്ടാതെ പിന്നെ അവസാനം എന്റെ ഫ്രണ്ട്സ് ആണ് ശരിക്കും പൈസയൊക്കെ തിരിച്ചു തന്ന് 10-25 lakh rupees ഇപ്പോഴും അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് പോയി. എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ എത്തി. അതിനുശേഷം എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് 5,300 something meters ആണ്. അതൊരു 10-8 days ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുത്താൻ പറ്റും. എന്നിട്ട് ബേസ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഇതിന്റെ മുകളിലോട്ട് പോവല്ല ചെയ്യുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പർവ്വതം 6,000 meters ഉള്ള ഒരു പർവ്വതം കയറി ഈ ബോഡിയെ പരിവപ്പെടുത്തും. അക്ലമറ്റൈസേഷൻ എന്നാ പറയുന്നത്. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ കുറയുമ്പം ബോഡി എന്ത് ചെയ്യും, കൂടുതൽ RBC ഉത്പാദിപ്പിക്കും, കൂടുതൽ ഓക്സിജൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ കയറുമ്പം 6,000 meters കയറുമ്പോൾ 6,000 meters വരെ നമ്മുടെ ബോഡിയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള RBC ബോഡി ഉത്പാദിപ്പിക്കും. വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 6,000 meters കിടന്ന് ഉറങ്ങത്തില്ല, കുറച്ച് താഴെ വന്ന് കിടന്ന് ഉറങ്ങും. അപ്പൊ നമുക്ക് നല്ല ഉറക്കവും കിട്ടും. ഈ 15 days ഈ കൂടി RBC ബോഡിയിൽ കാണും. അതാ ഒരു തമ്പ് റൂൾ എന്ന് പറയാം. അപ്പൊ അങ്ങനെ 6,000 meters കയറി ഒരു ലബു ചേസ്റ്റ് എന്ന് പറഞ്ഞ പർവ്വതം കയറി വീണ്ടും ബേസ് ക്യാമ്പിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ എവറസ്റ്റിന്റെ ക്യാമ്പ് 3 വരെ പോകും. 7,200 meters വരെ പോകും. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ബേസ് ക്യാമ്പിൽ വരും. അപ്പൊ വീണ്ടും 7,200 meters വരെ നമ്മുടെ ബോഡിയിൽ ഉള്ള RBC അപ്പൊ ഉത്പാദിപ്പിക്കും. വീണ്ടും ബോഡി സ്ട്രോങ് ആവും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെദർ വിൻഡോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വെദർ വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് എവറസ്റ്റിന്റെ മുകളിലേക്ക് എപ്പോഴും കയറാൻ പറ്റത്തില്ല. എവറസ്റ്റിന്റെ മുകളിൽ കൊടുങ്കാറ്റൊക്കെ അടിക്കാത്ത കുറെ സമയം കാണും. ആ സമയം നമ്മളല്ല ഈ പറയുന്ന കമ്പനികൾ കണ്ടുപിടിച്ചിട്ട് ആ സമയത്തായിരിക്കും നമ്മളെ ബേസ് ക്യാമ്പിൽ നിന്ന് സബ്മിറ്റ് പുഷ് ചെയ്യിക്കുന്നത്. ബേസ് ക്യാമ്പിൽ നമ്മൾ പിന്നെ ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4 സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്നതാണ് ഈ ഹോൾ പ്രോസസ്. 4 ക്യാമ്പാണ്. ബേസ് ക്യാമ്പിന് മേളിൽ ക്യാമ്പ് 1, ക്യാമ്പ് 2. ക്യാമ്പ് 1 6,200, ക്യാമ്പ് 2 6,800, ക്യാമ്പ് 3 7,200, മറ്റേ 7,800, അങ്ങനെയൊക്കെയാണ് ഏകദേശം. 7,800 ആണ് ലാസ്റ്റ് സബ്മിറ്റ് ക്യാമ്പ്. അതിന്റെ മേളിൽ ഡെത്ത് സോൺ ആണ്. അപ്പൊ അതിന്റെ മേളിലോട്ട് നമ്മള് അവിടുന്ന് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ബേസ് ക്യാമ്പ് വരെ എത്തുന്നതാണ് ഇതിന്റെ പ്രോസസ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു മാസം മുമ്പേ നമ്മുടെ ബോഡിയെ പരിവപ്പെടുത്താനാണ് ഈ 6,000 കയറി 7,000 കയറി ബേസ് ക്യാമ്പിൽ വരുന്നത്. ബേസ് ക്യാമ്പിലെല്ലാം നമ്മൾ ബോഡി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ആ ഒരു പ്രകൃതിയോട് ഒന്ന് ഇണങ്ങി ചേരാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എവറസ്റ്റ് കയറാൻ വേണ്ടി ഇത്ര സമയം എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ബേസ് ക്യാമ്പിലൊക്കെ ഒരു 30 days ഈ 7,000 ഒക്കെ കയറി കഴിഞ്ഞ ആ സമയത്ത് എന്റെ ബോഡിയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു. എനിക്ക് ഭയങ്കര ചുമ വന്നു. ചുമ എന്ന് പറഞ്ഞാൽ അവിടെ കുംബു കഫ എന്നാ പറയുന്നത്. കുംബു എന്ന് പറഞ്ഞാൽ കുംബു റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്
1: സ്ഥലത്തിന്റെ.
0: ആ സ്ഥലം ആ ഒരു കുംബു KHUMBU എന്ന് പറയുന്നത്. കുംബു കഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്ടീരിയ മൂലം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതും കൊണ്ട് വരുന്നതല്ല. അവിടുത്തെ ഡ്രൈ എയർ നമ്മൾ ശ്വസിച്ച് ശ്വസിച്ച് നമ്മുടെ ശ്വാസകോശം ഡ്രൈ ആവുന്നതുകൊണ്ടാണ് ഈ കഫ് വരുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിക്കത്തില്ല. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചൂടുവെള്ളം മാത്രം കുടിക്കുക, പിന്നെ നമ്മുടെ മൂക്കിലോട്ട് അല്ലെങ്കിൽ വായു നോക്കി തണുത്ത വായു എടുക്കുക, നമ്മൾ ബഫ് ഇട്ട് ബഫ് എന്ന് പറഞ്ഞ സാധനം മുഖം മൂടുന്ന സാധനം ഇട്ടെടുക്കുക, അങ്ങനെയൊക്കെ വേണം. അപ്പൊ നമ്മളൊക്കെ ഈ ബിഗിനേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മള് ചില സമയം ശ്വാസം ഒന്നും കിട്ടാതാകുമ്പോ നമ്മള് എന്താ പറയാ, നമ്മൾ ഇത് ഇടാതെ എടുക്കും. അത്രയും വലിച്ചാൽ മാത്രമേ നമുക്ക് ശ്വാസം അകത്തോട്ട് കയറത്തുള്ളൂ.
1: അപ്പൊ
0: അങ്ങനെ എനിക്ക് 30 ദിവസം കഴിയുമ്പോൾ ഇത് വന്ന് അതൊരു ന്യൂമോണിയ പോലെ ആയി. എക്സ്പെഡീഷൻ ഒരു എന്താ പറയാ, എക്സ്പെഡീഷൻ ഒരു ഡിഫിക്കൽട്ട് ഘട്ടത്തിലേക്ക് കടന്നു. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ് അവര് നമ്മളെ മേളിലോട്ട് പോകാൻ അനുവദിക്കത്തില്ല. അപ്പം ഈ ഓരോ സ്ഥലത്തും നമ്മുടെ ഹെൽത്ത് ചെക്ക് ചെയ്യും. അങ്ങനെ ഈ ബേസ് ക്യാമ്പിൽ തിരിച്ചു വന്നപ്പോ അവർക്ക് മനസ്സിലായി എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നെ മേളിലോട്ട് പോകാൻ അനുവദിച്ചില്ല. പിന്നെ ഞാൻ ക്യാമ്പ് ബേസ് ക്യാമ്പിന് താഴെ നാംചെ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ഒരു ഒരാഴ്ചയൊക്കെ താമസ ഹെൽത്ത് ശരിയൊന്നും ആയില്ല. പക്ഷെ മാനസികമായിട്ട് കുറച്ചുകൂടെ ഞാൻ ഇനിയിപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ല 22 തന്നെ കയറണം
1: മൈൻഡ്സെറ്റ്
0: ആക്കിയിട്ടാണ് ഞാൻ വീണ്ടും മേളിലേക്ക് വരുന്നത്.
1: അപ്പൊ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും അവര് നമുക്ക് തരുമോ?
0: അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അസുഖം വന്നാല് ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഡിസന്റ് ആണ്. പിന്നെ മേളിലേക്ക് കയറാൻ ശ്രമിക്കരുത്. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ അസുഖം കുറെ, മേളിലോട്ട് കയറുമ്പോൾ വീണ്ടും ഡബിൾ ആയിട്ട് വരും. ഇപ്പോഴാണെങ്കിലും ഞാൻ പറയാം, അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഡിസന്റ് ചെയ്ത് പോകണം,
1: പൊക്കോണം.
0: അങ്ങനെ പല ആൾക്കാരും പോയിട്ടുണ്ട് കയറാൻ ശ്രമിച്ചിട്ട്. പക്ഷെ ഞാന് ഈ ഇത്രയും 10-45 ലക്ഷം രൂപ കടമെടുത്തോണ്ട് പോയിക്കുന്നത് കൊണ്ടും 22 തന്നെ കയറണമെന്നുള്ളൊരു വാശി ഉള്ളത് കൊണ്ടും ഞാൻ വീണ്ടും ബേസ് ക്യാമ്പിൽ വന്നിട്ട്
1: ഈ വയ്യാഴിക വെച്ചിട്ട്
0: ഒരാഴ്ചയിലൊക്കെ താമസിച്ച് ഒന്ന് ചെറുതായിട്ട് ശരിയായിട്ട് വീണ്ടും ഞാൻ ബേസ് ക്യാമ്പിൽ വന്ന് കമ്പനിയുടെ കാലൊക്കെ പിടിച്ച്. അപ്പൊ അവരിങ്ങനെ ഒരു ടൈം തരും, ഇന്ന ക്യാമ്പ് തൊട്ട് ഇന്ന ക്യാമ്പ് വരെ ഇത്ര സ്പീഡിൽ എത്തണം, അല്ലെ ഇന്ന ക്യാമ്പ് അടുത്തിന്റെ ക്യാമ്പ് വരെ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം.
1: ചലഞ്ച്
0: പോലെ വന്നു. കാരണം അത് അവർക്ക് ഏതെങ്കിലും ഒരു ചലഞ്ച് ഞാൻ തോറ്റു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ താഴോട്ട് അയക്കാം, നമ്മൾ സമ്മതിക്കാതെ പോകാം. എനിക്ക് സമ്മതിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ സമ്മതിച്ച് മുന്നോട്ട് പോയി ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4 പോയി. ഇപ്പം ക്യാമ്പ് 2 മുതൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ കിട്ടും. ഓക്സിജൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ നമുക്കൊരു ആരോഗ്യം വരും.
1: എന്നാലും
0: ചുമയൊന്ന് ചെറുതായിട്ട് കുറയും. ഓക്സിജന്റെ പ്രശ്നമാണല്ലോ ഈ ന്യൂമോണിയ എന്നൊക്കെ പറയുന്നത്, ഓക്സിജൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ. സമ്മിറ്റ് ഡേ വന്നു, May 14 രാത്രി. സമ്മിറ്റ് ഡേയില് നമ്മള് ക്യാമ്പ് 4 നിന്ന് നമ്മള് സമ്മിറ്റിന് പോവാ. അതിനു മുമ്പ് ഒരു ഓക്സിജൻ സിലിണ്ടർ നമുക്ക് വെച്ച് തരും. അപ്പൊ ആ ഓക്സിജൻ സിലിണ്ടർ നമുക്ക് വെച്ച് തന്നു കഴിയുമ്പം ആ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് നമ്മള് എവറസ്റ്റിന്റെ ബാൽക്കണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഏകദേശം 8,400 മീറ്റർ വരെയൊക്കെ എത്തണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അടുത്ത സിലിണ്ടർ എടുത്തിട്ട് വേണം സമ്മിറ്റ് പോയിട്ട് തിരിച്ചു വരാം. അടുത്ത സിലിണ്ടറുകൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കമ്പനി നേരത്തെ കൊണ്ട്
1: ചെറുപ്പന്മാർ
0: കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഈ എവറസ്റ്റിന്റെ ക്യാമ്പ് 4 നിന്ന് മേളിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഷെർപ്പയാണല്ലോ നമുക്ക് സിലിണ്ടർ വെച്ച് തരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് തന്നാൽ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഭയങ്കരമായിട്ട് ഒറ്റീനില് ഹൈ ഇതിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ഇതിന് ഒരു ഫ്ലോയില് നമുക്ക് തരാവും, അല്ലെങ്കിൽ തീർന്നു പോകും. ഇത്ര സമയത്തേക്കാണത് അത് ഡിവൈഡ് ചെയ്ത് അവർ തരുന്നത്. ഞാൻ ഇനി മോണിയൊക്കെ വൈകിട്ട് വെച്ച് വയ്യാതിരിക്കുകയാണ്. ഓക്സിജൻ ഒരുപാട് കിട്ടും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടും. അപ്പൊ അങ്ങനെ മാത്രമല്ല നമുക്ക് ഈ ഓക്സിജന്റെ ഫുൾ ആയിട്ട് കിട്ടുമ്പോൾ നമ്മുടെ ശരീരം സൂപ്പർമാനെ പോലെ ആയി. എനിക്ക് മേളിലേക്ക് കയറണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എന്റെ കയ്യിൽ
1: മനസ്സിലാവും.
0: കാരണം കമ്പനി നമ്മളെ താഴ്ന്നു വലിച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് നമുക്ക് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് മുതലും ഏകദേശം ടോപ്പ് വരെ റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തായിരിക്കും സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ജുമാർ എന്ന് പറഞ്ഞിട്ടുള്ള എക്യുപ്മെന്റ്. ഈ റോപ്പിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന സൂപ്പർമാനായിട്ട് മാറിയിട്ട് ഈ ക്യാമ്പ് എന്താ പറയാ ക്യാമ്പ് 4 നിന്ന് മേളിലേക്ക് ഞാന് ഭയങ്കര ക്യൂ ആണ്. നമുക്ക് ഇവരെ ഈ പറയുന്ന എവറസ്റ്റ് വലിയ ട്രാഫിക് ജാം ആണെന്നൊക്കെ
1: പറയത്തില്ല.
0: എന്തുകൊണ്ട് ട്രാഫിക് ജാം വരുന്നത്? ആരും അങ്ങനെ ഓവർടേക്ക് ചെയ്യത്തില്ല. കാരണം ഇത് ഈ റോപ്പിൽ നിന്ന് ഈ സാധനം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും വലിയ കൊക്കകളായിരിക്കും, ചിലപ്പോൾ നമ്മൾ വീണ് മരിക്കും. നമ്മൾ ഒരു കാല് തന്നെയാ മതി. അപ്പൊ ഞാൻ പക്ഷേ ഈ റോപ്പിൽ നിന്ന് സാധനം മാറ്റിട്ട് ഇവരെല്ലാം ക്രോസ് ചെയ്ത് മേളിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കയറി 8,400 ഒരു 20 മീറ്റർ താഴെ വെച്ച് 8,380 മീറ്റർ വെച്ചിട്ട് അതിന്റെ താഴെ വലിയൊരു വോളാണ്. വോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നോക്കി കഴിഞ്ഞാൽ മേളിൽ കാണത്തില്ല. 90 ഡിഗ്രി ആയിരിക്കും, 80-90 ഡിഗ്രി ആയിരിക്കും അതിന്റെ ഒരു
1: അളവെന്ന്
0: പറയുന്നത്. നമുക്ക് വിളിച്ചു പോകാനൊന്നും പറ്റത്തില്ല. അവിടെ വെച്ചിട്ട് ഈ ഓക്സിജൻ സിലിണ്ടർ തീരുക.
1: അപ്പൊ
0: തീർന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാ നമുക്ക് കാറ്റ് പോയൊരു ബലൂണിന്റെ അവസ്ഥ, നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല, വായിൽ നിന്ന് ശ്വാസം പോലും വരത്തില്ല. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഒരു 15 മിനിറ്റ്സ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ച ഒരാളാണ്. 8,380 മീറ്ററിൽ പക്ഷേ രാത്രിയാണ്, ഒരു 3 മണി സമയമാണ് രാത്രി നമ്മൾ ക്ലൈംബ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഒന്നും ആർക്കും കാണാനും പറ്റത്തില്ല. കാരണം നമ്മളുടെ ഹെഡിൽ ഒരു വലിയ ഹെഡ് ലാമ്പ് വെച്ചിട്ടുണ്ടായിരിക്കും, പവർഫുൾ ലാമ്പ്. അപ്പൊ നമ്മുടെ മുഖത്ത് നോക്കി ആ പ്രകാശം മാത്രമേ അവർക്ക് കാണത്തുള്ളൂ.
1: എന്താ അവസ്ഥ എന്നറിയില്ല,
0: ആരെയും മുഖം കൃത്യം കാണാം. മുഖത്തോട്ട് ലൈറ്റ് അടിക്കുന്നില്ലല്ലോ, അല്ലെ വേറെ നമ്മുടെ മുഖത്തേക്ക് അടിക്കണം, അങ്ങനെ അടിക്കത്തില്ല. പിന്നെ അപ്പൊ ഞാൻ അവിടെ ഒരു ആങ്കർ ചെയ്തു. ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൊക്കയിലേക്ക് പോകത്തില്ല, നമ്മൾ അവിടെ ഒരു സ്ഥാനത്തിൽ ആങ്കർ ചെയ്തിരിക്കുക. അപ്പൊ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും, പുതിയൊരു സിലിണ്ടർ വരുമെന്ന് നോക്കി നമ്മൾ താഴോട്ട് കയറുള്ള. ഇപ്പൊ ക്ലൈംബ് ചെയ്യുന്ന കൂടെ അവരുടെ ഷെർപ്പമാർ ഏതൊരവസ്ഥയിലും കൂടെ നിൽക്കും,
1: അതായത് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും,
0: നമ്മുടെ കൂടെ തന്നെ കാണും. ബേസ് ക്യാമ്പ് ഒരു സമ്മിറ്റ്, അതെ സമ്മിറ്റ് തിരിച്ച് താഴെ വരുന്നവരെ നമ്മുടെ
1: ഷെർപ്പം
0: കാണും. നമ്മുടെ സ്ലോ ആണെങ്കിൽ സ്ലോ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ എക്സ്ട്രാ വാട്ടറും എക്സ്ട്രാ ബാക്കി സാധനം ഒക്കെ അവരവരുടെ ബാഗിൽ ക്യാരി ചെയ്ത് അവർ നമ്മുടെ കൂടെ കാണും.
1: ഈ ഷെർപ്പയുടെ ഡ്യൂട്ടി എന്താ ശരിക്കും? ഓരോ കമ്പനീസ് ഓരോ ആൾക്കാരെ അവിടെ ജീവിക്കുന്നവരാണല്ലേ, അവര് അവരുടെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്?
0: ഷെർപ്പ എന്ന് പറയുന്നത് ഈ ഒരു 4,000 to 5,000 മീറ്ററിൽ ജനിച്ച് വളരുന്ന ആൾക്കാരാണ്. അവരെന്ന് വെച്ചാൽ നമ്മളെ സീ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഘടനയല്ല അവർക്കുള്ളത്, കുറച്ചും കൂടെ ലോ ഓക്സിജനിൽ ജീവിക്കാനും ഹൈ എഫിഷ്യൻസിയിൽ ഓക്സിജൻ യൂസ് ചെയ്യാനും പറ്റിയ ബോഡിയാണ് അവരുടെ. അവര് നീളം കുറഞ്ഞ ആൾക്കാരായിരിക്കും, അവരുടെ ബ്രെയിനും അവരുടെ ഹാർട്ട് നമ്മൾ ഡിസ്റ്റൻസ് കുറവായിരിക്കും. നമ്മളുടെ ആർട്ടറീസിനേക്കാൾ വലുതായിരിക്കും അവരുടെ ആർട്ടറീസ്, ശാസ്ത്രീയമായിട്ട് തന്നെ തെളിഞ്ഞാണ്. അപ്പൊ അവർക്ക് ആ പ്രശ്നമില്ല, നമുക്കാണ് ഈ ഓക്സിജന്റെ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഈ സിമ്പിൾ ആയിട്ട് എവറസ്റ്റ് അല്ലെങ്കിൽ 8,000 മീറ്റർ ഒക്കെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും.
1: അതായത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെയാണ്
0: പറ്റും, പക്ഷെ അവർ പറയുന്ന ക്ലയന്റ്സിന്റെ കൂടെയാണ് അവരും നമ്മുടെ കൂടെ തന്നെ സിലിണ്ടർ വെക്കും.
1: കാരണം
0: അവർക്ക് ഏതെങ്കിലും തരത്തിൽ വയ്യാതായാൽ ഈ ക്ലയന്റ് തിരിച്ചറങ്ങേണ്ടി വരും, അപ്പൊ കമ്പനിക്ക് അത്
1: ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ എന്തായാലും അവർ വെക്കും. പിന്നെ ഇവർ പലപ്പോഴും അവരുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓക്സിജൻ ഇല്ലാതെ പലപ്പോഴും കയറാറുണ്ട്. അങ്ങനെ 30 പ്രാവശ്യം കയറിയ അല്ല 31 പ്രാവശ്യം കയറിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം മിക്കവാറും ഒരു സീസണിൽ ഒറ്റ പ്രാവശ്യം കയറാൻ പറ്റത്തുള്ളൂ. 30 പ്രാവശ്യം കയറുന്ന 30 വർഷം അവർ കയറി നടത്തും, മനസ്സിലായില്ലേ? ഒരു ക്ലയന്റിന്റെ കൂടെ ആയിരിക്കും മിക്കവാറും, ഞാൻ പറഞ്ഞു 60 വർഷത്തിൽ ഒരു വിൻഡോ ഒക്കെ കാണത്തുള്ളൂ, ആ വിൻഡോയിൽ കയറാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് ഷെർപ്പന്മാർ. അപ്പൊ ഇവർക്ക് വേണ്ടി ഞാൻ മേളിൽ ഞങ്ങളുടെ കമ്പനി അടുത്ത സിലിണ്ടർ 8,400 ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ഷെർപ്പ ഇതുപോലെ സിലിണ്ടറുമായിട്ട് താഴേക്ക് വരും. സിലിണ്ടറായിട്ട് വന്നു. അപ്പൊ അത് പുള്ളിക്കാരന് മനസ്സിലായി, ഞാൻ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ പെട്ടെന്ന് വന്ന് എന്നെ വിളിക്കുന്ന പെട്ടെന്ന് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ കയ്യിലുള്ള ഓക്സിജൻ സിലിണ്ടറും മാസ്കും ഒക്കെ എനിക്ക് തരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം ഈ ഓക്സിജൻ സിലിണ്ടറിന് ഒരു ത്രെഡ് ഉണ്ട്, നമ്മുടെ മാസ്കിൽ നിന്ന് വരുന്ന ഇതിന് ഒരു ത്രെഡ് ഉണ്ട്, ഇതിനെ കണക്ട് ചെയ്യണം, എന്നാലേ ഓക്സിജൻ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇതിനെന്തോ ഒരു 2 എണ്ണം വെച്ച് നോക്കിയിട്ടും കൃത്യമായിട്ട് ഫ്ലോ ആവുന്നില്ല. പിന്നെ പുള്ളിയുടെ ഓക്സിജൻ സിലിണ്ടർ മാസ്കും എനിക്ക് തന്നു. 20 മീറ്റർ പുള്ളി ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ കയറി. അപ്പല്ല അവർക്കത് പറ്റും,
1: പ്രശ്നമില്ല.
0: അപ്പൊ അങ്ങനെ അത് തന്നിട്ടാണ് 20 മീറ്റർ മേളിൽ കയറി ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ പുതിയ സിലിണ്ടർ അവിടെ നിന്ന് കണക്ട് ചെയ്തത്. അതൊരു റെസ്റ്റിംഗ് പോയിന്റ്
1: പോലെയാണ്.
0: എന്നിട്ടാണ് വീണ്ടും ഞാൻ മേളിലേക്ക് പോകുന്നത്. ഒരു രാത്രിത്തെ കഥയാണ് പറയുന്നത്. 8,400 മീറ്ററിൽ നിന്ന് വീണ്ടും മേളിലേക്ക്, പിന്നെ പുതിയ സിലിണ്ടർ വെച്ചപ്പോ കറക്റ്റ് ആയിട്ട് വെച്ചു, 1.5 അങ്ങോട്ട് വെച്ചു. എന്നിട്ട് മേളിലേക്ക് പോകുമ്പോഴാണ് 8,800 മീറ്റർ ഒക്കെ ആകുമ്പോഴാണ് ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. പിന്നെ ഹിലാരി സ്റ്റെപ്പ് ഓരോ ആൾക്കാർ പോകുമ്പോൾ ഓരോ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ക്ലൈംബ് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ഒരു ചെറിയൊരു ഇടുക്ക് മാത്രമേ ഉള്ളൂ. 8,800 മീറ്ററിൽ ആ ഇടുക്ക് നമ്മൾ കയറണം മേളിലേക്ക്. അവിടെ ഈ ഒരു ലൈം സ്റ്റോൺ റോക്ക് ഒക്കെ ഉണ്ട്, വലിയൊരു റോക്കാണ്, നമ്മുടെ മെത്ത പോലത്തെ റോക്കാണ്, ഒരു ക്യൂൻസൈസ് മെത്തയുടെ റോക്കുള്ള വലിയ റോക്കുണ്ട്. നമ്മുടെ കാലിൽ ക്രാംബോൺ എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടാണ് പോകുന്നത്. ക്രാംബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ 8,000 മീറ്റർ ബൂട്ടിന്റെ അടിയിൽ ഘടിപ്പിക്കുന്ന മുള്ളു പോലൊരു സാധനം. അപ്പൊ ഈ ക്രാംബോണിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഐസി കൂടെ ഒക്കെ സ്മൂത്ത് ആയിട്ട് അത് പോകും, പക്ഷെ നമ്മൾ റോക്കിൽ ചവിട്ടുമ്പോൾ തന്നെ അടിച്ചു വീഴും. റോക്കും ഐസും മിക്സ് ചെയ്തുള്ള ക്ലൈംബിംഗ് ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എവറസ്റ്റിനേക്കാളും ഡേഞ്ചറസ് ഈ അമാദബ്ലം എന്ന് പറഞ്ഞ പീക്ക് ഒക്കെ അത്രയും 6,900 ഉള്ളെങ്കിലും ഭയങ്കരമായിട്ട് റോക്കും ഐസും മിക്സ് ചെയ്തിട്ടുള്ള പീക്കാണ്. അപ്പൊ ഇവിടെ ഈ ലൈം സ്റ്റോൺ റോക്കിൽ ഞാൻ 3-4 പ്രാവശ്യം ചവിട്ടി അടിച്ച് വീണിട്ട് എന്റെ കാലിലെ ഒരു ക്രാംബോൺ ഒടിഞ്ഞ് തെറിഞ്ഞങ്ങ് പോയി. അപ്പൊ കാലിൽ ക്രാംബോൺ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഐസിൽ ചവിട്ടുമ്പോൾ നമുക്ക് ഈ ഓയിൽ ചവിട്ടുന്നത് പോലെ.
1: നമ്മുടെ
0: ഷൂ ഏകദേശം ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഷൂ ആണ്, മെറ്റീരിയൽ പോലത്തെ ഭയങ്കര കട്ടിയുള്ളതാണെന്നേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ക്രാംബോൺ ആണ് നമ്മൾ ഇത് പിടിച്ച് ഷൂവിനെയും ഈ ഐസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് ക്രാംബോൺ. അങ്ങനെ അവിടുന്ന് പിന്നെയും 2 മണിക്കൂർ പോലെ അതിന്റെ മുകളിൽ എത്തത്തുള്ളൂ. അതിന്റെ മുകളിലോട്ട് ഒരു കാലിൽ ക്രാംബോൺ ഇല്ലാതെ ഞാൻ മുടന്തി മുടന്തിയാണ് എവറസ്റ്റിന്റെ മുകളിൽ എത്തുന്നത്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഒറ്റ രാത്രി സംഭവിച്ച ഡിഫിക്കൽട്ടി എനിക്ക് എപ്പോഴാണ് തിരിച്ചിറങ്ങാമായിരുന്നു. എന്റെ ആ ഒരു എവറസ്റ്റിന്റെ മുകളിൽ എത്തിയേ പറ്റൂ 2022 എന്നുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹമാണ്. ഞാൻ അത്ര പറയുന്നുള്ളൂ, നമുക്ക് ആഗ്രഹം ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞ് നമുക്ക് എത്താൻ പറ്റും,
1: സാധ്യമാവും,
0: ആ പറ്റും. പക്ഷെ എവറസ്റ്റ് ഞാൻ ഇനിയും ക്ലൈംബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നത് അത്ര റിസ്ക് എടുക്കരുത്. കാരണം അത് ഞാൻ ചെയ്തതിന്റെ പല കാരണങ്ങളും ഉണ്ട്. നമ്മുടെ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് എപ്പോ ക്ലൈംബ് ചെയ്താലും നമ്മള് തിരിച്ചിറങ്ങേണ്ട ഒരു ടൈം വരികയാണെങ്കിൽ അത് നമുക്കത് മനസ്സിലാകുകയാണെങ്കിൽ എക്സിറ്റ് പോയിന്റ് എപ്പോഴും മനസ്സിൽ വേണം. എപ്പോ വേണമെങ്കിലും മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പോയപ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 22 എന്ന് പറയുന്നത് നല്ല വെതറുള്ള വർഷമായിരുന്നു, ബെസ്റ്റ് വെതറാണ് 10 ഇയേഴ്സിൽ. അപ്പൊ എനിക്ക് വെതറിന്റെ ഒരു പ്രശ്നങ്ങളും ക്ലൈംബ് ചെയ്തപ്പോൾ ലാസ്റ്റ് ക്ലൈംബിൽ ഉണ്ടായില്ല.
1: ഭക്ഷണമൊക്കെ എന്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഈ ക്ലൈംബിങ്ങിന്റെ ഇടയിൽ നിങ്ങൾ അത്ര കാര്യമായിട്ട് കഴിക്കുമോ അതോ കഴിക്കാതിരിക്കാൻ പറ്റുമോ? എന്താണ്
0: ബേസ് ക്യാമ്പിലൊക്കെ അത്യാവശ്യം ഒരു കിച്ചൺ ഒക്കെ ഉണ്ട്, അവര് ചെറിയ ഫുഡൊക്കെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. നല്ല ബേസ് ക്യാമ്പില് ഈ നമ്മൾ കൂടുതലും വിദേശീയരോടുള്ള എക്സ്പെഡീഷനാണ് പോയത്, ഇന്റർനാഷണൽ എക്സ്പെഡീഷൻ. അപ്പൊ അവർക്ക് കഴിക്കുന്ന കൂടുതലുണ്ടാവും. നമുക്ക് ഒരു പ്രാവശ്യം ചപ്പാത്തിയും പിന്നെ റൈസും ഒക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. എന്നാലും എന്ത് കിട്ടിക്കഴിഞ്ഞാൽ രുചി കാണത്തില്ല വായിക്ക്. ഒരു 6,000 meter ഒക്കെ ആയി കഴിഞ്ഞാൽ വായിക്ക് രുചി കാണത്തില്ല, വിശപ്പ് കാണത്തില്ല,
1: വിശപ്പും
0: വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ കഴിച്ചേ പറ്റൂ, കാരണം ബോഡി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ബോഡി ഫാറ്റ് എടുത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കും, അപ്പൊ വിശപ്പ് കാണത്തില്ല. അപ്പം എന്ത് കിട്ടിയാലും കാര്യമില്ല. പിന്നെ ചില മണങ്ങള്, ചില എനിക്ക് ചക്ക ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും രുചിയൊക്കെ വരാൻ വേണ്ടി ഞാൻ ചക്ക ഉപ്പേരി ബാഗ് ഇട്ടു. അപ്പൊ നമുക്ക് നല്ല നമ്മുടെ രുചി മുകളങ്ങൾ വീണ്ടും ഉണരും. കൽക്കണ്ടോ കഴിക്കുമ്പോൾ നമുക്ക് രുചി ഉണരും, എവിടുന്ന് കഴിച്ചാലും ഉണരും. പക്ഷെ ചക്ക ഉപ്പേരി ഒന്നും ഇപ്പൊ ഹൈ ആൾട്ടിട്യൂഡ് കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല, ഐസായി
1: പോകും.
0: ഈന്തപ്പഴം ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, മുട്ടായി ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഫ്രീസിംഗ് ഒരു 6,000 meter 7,000 meter പോവാണെങ്കിൽ ായിരിക്കും. അല്ലെ, അത്രയും നേരം നമ്മള് ഈ നമ്മളെ ജാക്കറ്റിനകത്ത് വാമിനകത്തൊക്കെ ഇട്ട്
1: സൂക്ഷിച്ചു
0: വെക്കണം, ബാഗിനകത്തൊക്കെ ഇട്ടൊന്നും കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ബേസ് ക്യാമ്പിൽ ഇസ് ഓക്കെ ആണ്. മേലോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് നമ്മൾ കൂടെ വരുന്ന ഷെർപ്പ ഒരു ടെന്റിനകത്തായിരിക്കും ഫുഡ് കൂടി. നമ്മൾ ഈ ഡീഹൈഡ്രേറ്റഡ് ഫുഡും നൂഡിൽസ് പോലത്തെ ഫുഡുകളൊക്കെ
1: ആയിരിക്കും,
0: അതൊന്നും നമുക്കൊന്നും കിട്ടത്തില്ല, ജസ്റ്റ് കഴിക്കാവുന്നേ ഉള്ളൂ. അതിന് കൂടുതൽ നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ ആ സമയത്ത് എടുക്കുമായിരുന്നു.
1: ഈ പറഞ്ഞ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു, അത് കഴിഞ്ഞുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതൊരു വ്യക്തി എന്ന നിലയിൽ എന്താണെന്ന് സന്തോഷം നൽകിയത്, ഉള്ളിൽ എന്താ തോന്നിയത്?
0: ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എവറസ്റ്റിന്റെ മുകളിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ അതിഭയങ്കരമായി ക്ഷീണിതനായിരുന്നു. ഞാനൊരു 20 minutes അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് മേളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഈ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും കുട്ടികളുടെ പടമൊക്കെ വരച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ ഒരു കവറിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഭാഗ്യത്തിന് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫോട്ടോ പോലെ എവറസ്റ്റിന്റെ മുകളിൽ നിന്ന് കിട്ടിയില്ല. എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു, ഞാൻ അത്ര ക്ഷീണിതനായിരുന്നു. ഇപ്പൊ ഓരോരുത്തരും വലിയ നല്ല കിടിലൻ ഫോട്ടോ ഒക്കെ മുകളിൽ നിന്ന് എടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം വരും. അപ്പൊ ഞാൻ ചെയ്ത ഒരൊറ്റ നല്ല കാര്യം വെച്ചാൽ എന്റെ ഒരു Insta 360 ക്യാമറ ഉണ്ടായിരുന്നു, ഞാൻ അത് ഓൺ ചെയ്ത് അവിടെ വെച്ചു.
1: 20 മിനിറ്റ്സിലും
0: വീഡിയോ എന്റെ കയ്യിലുണ്ട്,
1: ഫുള്ളുണ്ട്.
0: എവറസ്റ്റിന്റെ മുകളിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തിരിച്ചു വന്ന് വീഡിയോയിലാണ് ശരിക്കും ഇതിന്റെ മനോഹാരിത കാണുന്നത്. കാരണം അവിടെ വെച്ച് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് 360 degree കറങ്ങാൻ പോലും എനിക്കൊരു ആരോഗ്യം ഇല്ലായിരുന്നു. ഈ സൂര്യനൊക്കെ നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്, അപ്പൊ നമ്മുടെ തലയുടെ മുകളിൽ പിന്നെ ഈ ബാക്കി മലകളൊക്കെ എവറസ്റ്റിനേക്കാളും താഴെയാണല്ലോ, ഒരുപാട് 8,000 meter പീക്കുകളൊക്കെ താഴെ തല പൊക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. മേളിൽ എനിക്കൊന്നും കിട്ടില്ല, പക്ഷെ ഈ വീഡിയോ ആണ് എന്റെ ലൈഫിൽ ഇപ്പോഴും ആ മെമ്മറി ആയിട്ട് തോന്നുന്നു. ഞാൻ എപ്പോഴും എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഓർക്കുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് കാണും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു 20 മിനിറ്റ്സ് മാക്സിമം സ്പെൻഡ് ചെയ്തിട്ട് എവറസ്റ്റിന്റെ ക്യാമ്പ് 2 എത്തണം, മാക്സിമം ഡിസെൻഡ് ചെയ്ത് താഴെ എത്തണം. ക്യാമ്പ് 3 രാത്രി കിടന്നുറങ്ങാൻ അത്ര സേഫ് അല്ല, അതാണ് ഒരു റൂള്. അപ്പൊ നമ്മള് ആരോഗ്യമുള്ളവരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന്
1: നടക്കും.
0: എന്റെ 5:30 വേഗത്തിൽ ഇറങ്ങി പോകാമല്ലോ. 8,000 meter ബൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങുമ്പോളെ നമ്മുടെ കാലിന്റെ ഫ്രണ്ടിലെ വിരല് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇടിക്കും. നടക്കുന്നതിനൊരു
1: ഒരു
0: നാക്കുണ്ട്, ആ നാക്കൊന്നും ആ സമയം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഈ ഷൂ തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് സൈസ് ഇല്ല. ഞാൻ എവറസ്റ്റിൽ പോകുന്നതിന് മുമ്പ് ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്, എന്റെ ഒരു എക്യുപ്മെന്റും ഇല്ല. ഞാൻ എവറസ്റ്റിൽ പോകുന്നതിന് 3 days മുമ്പാണ് എക്യുപ്മെന്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. കാർബോണ്ടിൽ പോയിട്ട് ഒന്നും ഇട്ട് പോലും നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഇട്ടു, സൈസ് ഓക്കെ ആണോ നോക്കുന്നു. ഈ ഷൂ എന്ന് പറഞ്ഞാൽ സൈസ് ഇല്ല, 44 ഞങ്ങളുടെ എനിക്ക് വേണ്ട, 44-46 വേണ്ടേ ഉള്ളൂ. ഈ ഷൂ ഫസ്റ്റ് എനിക്ക് ബേസ് ക്യാമ്പിലേക്ക് അവരെ എത്തിച്ചേരുക ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഷൂ ഇടുന്നത് എവറസ്റ്റ് പോകാൻ വേണ്ടി. ഇപ്പൊ ഞങ്ങള് എൽബ്രൂസ്
1: എന്താ
0: ഇപ്പൊ എൽബ്രൂസ് എനിക്ക് എന്റെ ഒരു ടീമുണ്ട്, എനിക്ക് കമ്പനിയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 10 Malayalees മൗണ്ട് എൽബ്രൂസിൽ പോയിട്ട് വന്നിട്ട് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതുവരെ വന്ന് റഷ്യയിൽ പോയിട്ട്. അപ്പം അവിടെ നിന്ന് വെച്ചാൽ എവറസ്റ്റ് ഇടുന്ന അതേ ഷൂ ആണ് ഈ മൗണ്ട് എൽബ്രൂസ് ഉണ്ട്, അത്രയും തണുപ്പുള്ള സ്ഥലമാണ്, ക്രാമ്പോണൊക്കെ വേണം. അപ്പൊ അവരെല്ലാം പറയുമായിരുന്നു അവർക്ക് ഈ എൽബ്രൂസ് 5,600 meter ഉള്ളൂ, അതുപോലും ആ ഷൂ ഇട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം കാലിലൊരു 5-10 kilos അധികം ആഡ് ചെയ്യുക രണ്ട് കാലിനും കൂടെ. അത് വെച്ച് നടക്കുന്നതാണ്, സാധാരണ നടക്കുന്ന പോലെ അല്ല ഇത്. തമ്മിൽ കുരുങ്ങി നമ്മൾ തല അടിച്ച് വീഴും, ഇതിന്റെ ഇടയ്ക്ക് റോപ്പ് കയറും, കാല് നേരെ വെക്കാൻ പറ്റത്തില്ല. ഇത് വെച്ചിട്ടാണ് ഞാൻ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ എനിക്ക് ഇപ്പോഴും എന്റെ ഞെട്ടൽ തീർന്നില്ല. തിരിച്ചു വന്നപ്പോ എന്റെ, പക്ഷെ ആ ബൂട്ട് നല്ലതായതുകൊണ്ട് കാല് മുറിച്ചു കളേണ്ട അവസ്ഥ വന്നില്ല, ഇല്ലെങ്കിൽ തണുപ്പൊക്കെ കയറിട്ട് റോസ് ബൈറ്റ് ആവും, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ പരീക്ഷിക്കേണ്ടതാണ്. ഒരു വലിയ മണ്ടത്തരാണ് ഞാൻ കാണിക്കുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരുക്കം
0: ഭയങ്കര ഒരുക്കം ആവശ്യമാണ്. അല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഏതെങ്കിലും ഒരു എവിടെങ്കിലും പ്രിപ്പറേഷൻ ഒരു പാളി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ ഇറങ്ങി വരുമ്പോ ഈ പറയുന്ന പോലെ ഷൂവിന്റെ ഒരു നാക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് ഇടിച്ചിടിച്ച് എന്റെ കാല് ഓരോ ഇറക്കവും എന്റെ കാലിൽ ഭയങ്കര വേദന. അതുകൊണ്ട് സ്പീഡ് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഓരോ ഇറക്കും ഓരോ കാലം വെക്കുന്നു. അപ്പൊ എന്റെ കൂടെ വന്ന അമേരിക്കക്കാരന് ക്രാമ്പായിട്ട് പുള്ളിക്കാരനെ എന്താ പറയാ ക്യാമ്പ് ഫോറിൽ വരെ പുള്ളിക്കാരന് പോകാൻ പറ്റുള്ളൂ. പുള്ളിക്കാരൻ എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് എന്റെ കൂടെ കിടക്കാവോ. കാരണം ജീവിതമുള്ളതാരും കിടക്കത്തില്ല. എനിക്ക് കാല് വയ്യാങ്കിലും ഞാൻ നടക്കും, മനസ്സിലായില്ലേ? പക്ഷെ പുള്ളിക്ക് ക്രാമ്പായി പോയി. അങ്ങനെ പുള്ളിയുടെ കൂടെ അന്ന് രാത്രി ഞാൻ ക്യാമ്പ് ഫോറിൽ സ്റ്റേ ചെയ്തു. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത രാത്രി. കാരണം നമ്മൾ അന്ന് രാവിലെ ഉണരുമെന്ന് അറിയത്തില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടർ എല്ലാം തീർന്നു. പുതിയ സിലിണ്ടർ ഒന്നും ഇരിപ്പില്ല. അപ്പൊ എല്ലാവരും രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾ സിലിണ്ടർ വെച്ചാൽ ഉറങ്ങുന്നത്. ഇത്ര നേരം ഓക്സിജൻ വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ബോഡി ആ ഓക്സിജൻ
1: ആവശ്യം.
0: അങ്ങനെ ഞാനും അദ്ദേഹവും കൂടെ കയ്യിൽ കയർ തമ്മിൽ കയറൊക്കെ ഇട്ട് കെട്ടി റോപ്പിട്ട് കെട്ടിട്ട് കിടക്കുന്നതാണ്. ഒരാൾ ഞെട്ടി വിറച്ച് കഴിഞ്ഞാൽ അടുത്താൾ അറിയാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് ഞങ്ങൾ അന്ന് രാത്രി ഭക്ഷണമൊന്നും ഇല്ല. അപ്പുറത്ത് അവൻ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ തന്നെ തണുത്ത് പോവും. വെള്ളമൊന്നും അധികം കിട്ടിയില്ല. കാരണം അവിടെ സ്റ്റേ ചെയ്യാനുള്ള പദ്ധതി ഇല്ലായിരുന്നല്ലോ. അന്ന് രാത്രി ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ കണ്ണു തുറന്നു രണ്ടുപേരും.
1: എന്താ നിങ്ങൾ ആദ്യം പറഞ്ഞത്?
0: ഒന്നുമില്ല, നമ്മൾ കണ്ണ് അങ്ങോട്ട് വിട്ട് നോക്കി. അപ്പൊ തന്നെ എഴുന്നേറ്റു വീണ്ടും അന്ന് നടന്നു തുടങ്ങി. അങ്ങനെ ക്യാമ്പ് ടൂവിലെത്തി. അങ്ങനെയാണ് ഞങ്ങൾ ക്യാമ്പ് ടൂവിൽ എത്തുമ്പോഴാണ് നമുക്കൊരു സമാധാനം വരുന്നത്. ക്യാമ്പ് ടൂ എന്ന് പറഞ്ഞാൽ ബേസ് ക്യാമ്പ് പോലെ തന്നെ ഒരു ചെറിയ കിച്ചൺ ഒക്കെ ഉണ്ട്. ചൂടുവെള്ളമൊക്കെ കിട്ടും. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് പോകുന്നവർക്ക് നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാനും പറ്റും. കാരണം നമ്മളെല്ലാ ഇതിലൂടെയും പോയതാണ്. എവറസ്റ്റ് ക്ലൈംബ് ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലൈഫിൽ എന്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം. ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം എന്ന് തീർന്നു പോകുന്നു അന്ന് നമ്മൾ ഇല്ലാതാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ലക്ഷ്യമില്ലായ്മയാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പൊ നമുക്ക് എനിക്ക് വേണേൽ എവറസ്റ്റ് ക്ലൈംബ് ചെയ്തതിന്റെ വീരഗാഥകളും പറഞ്ഞ് എല്ലാ കാലത്തും നടക്കാം. പക്ഷെ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സെവൻ സമ്മിറ്റ്സിനെ കുറിച്ച് ഈ ഇദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഈ പറഞ്ഞ അന്ന് രാത്രി കിടന്നെന്ന് പറഞ്ഞു. കാരണം പുള്ളി അടുത്ത് അലാസ്കയിലെ മൗണ്ടനിൽ കയറാൻ പോവാ, അമേരിക്കയിലേക്ക്. പുള്ളിക്കാരൻ ആ കഥയൊക്കെ എനിക്ക് ബേസ് ക്യാമ്പ് വെച്ച് പറയുന്നുണ്ട്. നമുക്ക് ഒരാളൊരു കാര്യം പറഞ്ഞു തരാതെയോ ചൂണ്ടിക്കാണിക്കാത്തയോ നമുക്കത് മനസ്സിലാവത്തില്ല. നമ്മുടെ കൺമുന്നിൽ അത് ഓപ്പൺ ആവത്തില്ല. എന്ത് കാര്യമായാലും നമുക്ക് അതിന് സ്വപ്നം കാണണമെങ്കിൽ അതിനെ ചേസ് ചെയ്യണമെങ്കിൽ അറിയണ്ടേ? പലതും നമുക്ക് അറിവില്ലായ്മ. ഇപ്പോഴത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ ഓവറായിട്ട് നമുക്ക് സാധനങ്ങൾ
1: കയറിക്കൊണ്ടിരിക്കുകയാണ്.
0: അറിയത്തില്ല. അപ്പൊ ആരെങ്കിലും എടാ ഇത് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈവൻ കോഴ്സുകൾ പഠിക്കുന്നത് പോലും. പുള്ളിക്കാരൻ ഇങ്ങനെ അത് പറഞ്ഞപ്പോ എന്നെ മനസ്സിൽ കയറി. അങ്ങനെയാണ് പിന്നെ സെവൻ സമ്മിറ്റ്സ് ചെയ്യാന്ന്
1: വിചാരിക്കുന്നത്.
0: സെവൻ സമ്മിറ്റ് 7 ഭൂഖണ്ഡങ്ങളിലെ ഹൈസ്റ്റ് പീക്സ്.
1: അങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക്.
0: സെവൻ സമ്മിറ്റ് ലോകത്തിൽ തന്നെ ഏകദേശം 550-600 പേരെ ചെയ്തിട്ടുള്ളൂ ലോകത്തില്. കാരണം ഏകദേശം എവറസ്റ്റ് കയറണമെങ്കിൽ 50 ലക്ഷം വേണമെന്ന് പറയുന്നത് പോലെ അന്റാർട്ടിക്കൽ ഹൈസ്റ്റ് പീക്ക് കാരണം 70 ലാക്സ് വേണം. അതും വേറെ തന്നെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെഡീഷനാണ്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ എനിക്കൊരു ഐഡന്റിറ്റി കിട്ടി എവറസ്റ്റ് കയറിയുണ്ട്. പല ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ പറ്റി സ്പോൺസേഴ്സിന് വേണ്ടി, സ്പോൺസർഷിപ്പിന് വേണ്ടി. പക്ഷെ അപ്പോഴും ആൾക്കാർക്കൊന്നും നമ്മുടെ നാട്ടിലൊന്നും പ്രത്യേകിച്ച് ഈ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസോ നമ്മൾ ഒരു ആയിക്കൊണ്ട് നമുക്ക് യൂത്തിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെന്നോ. എവറസ്റ്റ് കയറുന്ന ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്ലൈംബിങ് എവറസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ലൈഫിലെ എവറസ്റ്റ് കയറുകയാണ്. എല്ലാവരും പോയി മൗണ്ടൻ കയറാനല്ല നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ജീവിതത്തിൽ എവറസ്റ്റ് കാണും, ഒരു ലക്ഷ്യം കാണുമല്ലോ.
1: ആ ലക്ഷ്യത്തിൽ
0: കയറുക എന്നുള്ളതാണ് നമ്മളുടെ മോട്ടോ. അതിനുവേണ്ടി നിരന്തരം നമ്മൾ ഇവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാലും നമ്മുടെ തലമുറ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരത്തുള്ളൂ.
1: എവറസ്റ്റിന് മുകളിലെത്തിയ അനുഭവങ്ങളാണ് ഷെയ്ഖ് ഹസൻ ഖാൻ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇനിയും അദ്ദേഹത്തിന്റെ ലൈഫിലെ പർവ്വതാരോഹണത്തിനായിട്ട് പോയ സമയത്തെ അനുഭവങ്ങൾ ഇനിയും അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.
2: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Urido TV channel number 911.
3: Adi, ende birthday celebration enda chelo vende.
4: Samsung mandi mandi.
5: Oof. ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
7: ഹായ്, ദിസ് ഈസ് കല്യാണി പ്രിയദർശൻ.
8: അപ്പൊ ചന്ദ്രശേഖരിക്കും സൂപ്പർ ഹീറോ ആണോ?
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel
3: like you're home. In association with ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ഇഷ്ടമുള്ള, ലോകത്തെ ഏറ്റവും ഉയരം താണ്ടുന്ന ആളുകളാണ്
1: പർവ്വതാരോഹകർ. അതിൽ തന്നെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് എവറസ്റ്റ് കീഴടക്കുക എന്നുള്ളത്. എവറസ്റ്റ് കീഴടക്കി ഇനിയും പുതിയ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഷെയ്ഖ് ഹസൻ ഖാൻ, അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ഇന്ന് വിശേഷങ്ങൾ. അദ്ദേഹത്തിന്റെ പർവ്വതാരോഹണ സമയത്തെ പല സ്ഥലങ്ങളിലെ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: അമേരിക്കയിലേക്ക് പോയി, അമേരിക്കയിൽ പോയിട്ടാണ് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ അലാസ്കയിലെ മൗണ്ട് ദെനാലി കയറുന്നത്. അവിടെ എന്റെ ചെലവും എന്റെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാം ഡോളറിലാണല്ലോ, നമ്മുടെ ഒറ്റ പൈസ ഇല്ല, എല്ലാ ചെലവും പുള്ളി എടുത്തു അസിസ്റ്റ് ചെയ്ത് പോയി. കാരണം ദെനാലി എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് പോലെയല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അമേരിക്കയിലെ പീക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒറിജിനൽ പീക്ക്, നമ്മളുടെ ഒരു 25 kg ലഗേജ് ബാക്ക് പാക്കിലും 105 ഇട്ടേണ്ട വലിയ ബാഗ് വേണം ബാക്ക് പാക്കിലും, പിന്നെ ഒരു 40 kg നമ്മുടെ സ്ലെഡ്ജിലും വലിച്ചുകൊണ്ട് പോകണം. മറ്റടുത്ത് ചെറുപ്പമാര് വെയിറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക്
1: അറിയുന്നില്ലല്ലോ,
0: നമ്മൾ ആ ഒരു പാർട്ട് നോക്കുന്നതേ
1: ഇല്ല.
0: ഇതൊരു സ്ലോപ്പായിട്ട് ഇങ്ങനെ പോകുന്ന ക്യാമ്പ് 4 വരെ, ഒരു 5-6 days 7 days എന്തായാലും വലിക്കണം. വലിച്ചു വലിച്ച് എന്റെ പുറം പൊളിഞ്ഞു. അവിടെ എന്ന് വെച്ചാൽ ക്രാമ്പോൺ ഇടുന്നതിന് പകരം സ്നോ ഷൂ എന്ന് പറഞ്ഞ സാധനം ഇടുന്നത്, സ്നോയുടെ മേളിൽ കൂടെ പോകണ്ട, അവിടെ കട്ടിയുള്ള ഐസ് അല്ല, ഈ സ്നോ ഷൂ ഇട്ട് നടക്കുന്നത് ഒരു പ്രത്യേക രീതി, അത് പഠിക്കണം. ഞാൻ ആദ്യമേ പോകുമ്പോ അവിടെ ഇറങ്ങുമ്പോ തന്നെ പുള്ളി ഒരു സ്നോ ഷൂ എടുത്ത് തരിക, ഇത് ഇട്ടോളാം, മനസ്സിലായില്ലേ, ഇത് ഇത് വെച്ച് ഞാൻ തട്ടി വീഴുക, പിന്നെ തമ്മിൽ റോപ്പ് ചെയ്ത് വേണം പോകാൻ വേണ്ടിട്ട്. എവറസ്റ്റ് പോണേ ഷെർപ്പയും നമ്മളും
1: ഒറ്റക്കൊട്ടെ
0: വെച്ചാൽ 4 പേരാണ്, 4 പേരും തമ്മിൽ കയറിടും. കാരണം ഇത് പോകുന്ന വഴിക്ക് വലിയ ക്രിവാസ് കാണും, ഒളിഞ്ഞിരിക്കുന്ന കുഴികൾ
1: കാണും.
0: ഈ കുഴിയിൽ നിന്ന് ഒരാൾ വീണ് കഴിഞ്ഞാൽ മറ്റേ 3 പേര് താഴെ വീണ് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ വലിച്ചു കയറ്റണം. കാരണം ഇത് വലിയ ഭയങ്കര ഒരുപാട് വിള്ളലുകളുള്ള ഒരു വലിയൊരു ഐസ് ഷീറ്റാണ്, ഇതിലൂടെ നമ്മൾ പോകുന്നത്. അപ്പൊ ഈ സമ്മറിലൊക്കെ ഈ ഐസിന്റെ വിള്ളലുകൾ ഓപ്പൺ ആവും, വാരിക്കുഴി പോലെ അത് ഓപ്പൺ ആകുന്ന പലതും നമുക്ക് കാണത്തില്ല. കാല് വെക്കുമ്പോഴേക്ക് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നു. അത് 100 meter വരെയൊക്കെ പോകുന്ന കുഴികളുണ്ട്, ഭയങ്കര കുഴികളുണ്ട്. ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ വേണ്ടിട്ട്, ടീമായിട്ട് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഈ സ്നോ ഷൂ ഇട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും ഇവര്, ഈ അമേരിക്കക്കാരൊക്കെ മൗണ്ട് റെയിനിയർ എന്നൊക്കെ പറഞ്ഞ പർവ്വതമുണ്ട്, അത് ദെന്നാലിൽ പോകുന്നതിന് മുമ്പ് റെയിനിയറിൽ പോയി ട്രെയിൻ ചെയ്തിട്ടാണ് അവര്
1: പോകുന്നത്.
0: ഞാൻ ആദ്യമേ അങ്ങനെ അവിടെ പോയി, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ട്രെയിൻ ചെയ്തിട്ടാ വന്നത്. പിന്നെ ഞാൻ പതുക്കെ 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിൽ യൂസ്
1: സെറ്റായി.
0: പിന്നെ ഞാൻ സ്ട്രോങ് ആയി, ഇവരെയൊക്കെ വലിച്ചു കയറ്റാൻ
1: തുടങ്ങി.
0: അങ്ങനെ ഞങ്ങൾ ടീം 2 സ്പ്ലിറ്റ് ആയി, ഞാനും സുബീർ പക്ഷി ഒരു ടീമും, വേറെ 2 പേരുണ്ടാവും വേറെ ടീമുമായി. അങ്ങനെ ഞങ്ങള് മേളില് സബ്മിറ്റ് ചെയ്തു, മേളിൽ സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ വലിയൊരു സ്ഥലത്ത് പെട്ടു. -50 degrees വരെ അന്ന് ഞങ്ങള് ഇത് ചെയ്തു. ഗ്ലൗസും ഞങ്ങളുടെ ഗ്ലൗസിന് വലിയ മിറ്റൻസ് ഉണ്ട്, വലിയ തണുപ്പ് താടാനുള്ള, എത്ര ലെയറിങ് എല്ലാം പൊളിച്ച് അകത്ത് തണുപ്പ് കയറാൻ തുടങ്ങി. പുള്ളിയുടെ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. താഴെ ഞങ്ങള് ഇറങ്ങി വന്ന്, താഴെ നല്ല അവിടെ ഒരു ക്യാമ്പുണ്ട്, റേഞ്ചറിന്റെ ക്യാമ്പുണ്ട്, അവിടെ വന്ന് പുള്ളിക്കാരന്റെ കൈയൊക്കെ റെഡിയാക്കി. കൊടുങ്കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത്, വിസിബിലിറ്റി പോകുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്
1: അറിയില്ല.
0: അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങള് പോയി തെറ്റി, വഴി തെറ്റിയിട്ട് ഒരു വലിയൊരു ക്രിവാസുകളുടെ മേഖലയിൽ പെട്ടു. പോളാർ റീജിയൻ എന്നാ പറയുന്നത്, പോളാർ ഫീൽഡ് എന്നാ പറയുന്ന ആ ഏരിയക്ക്, നമ്മള് ഒരു കാല് മാറ്റി കുത്തിക്കഴിഞ്ഞ, ജുമാഞ്ചി ഒക്കെ കണ്ടിട്ടുണ്ടോ സിനിമ, ആ ജുമാഞ്ചിയെ പോലെയാ. നമ്മള് ഒരു കാല് മാറി കുത്തിക്കഴിഞ്ഞാൽ കുഴിക്കകത്ത് വീഴും. ഒരു 100 meter മെയിൻ റോഡിൽ നിന്ന് മെയിൻ വഴി നിന്ന് മാറി എന്നിട്ട് ഈ ജുമാഞ്ചി ഏരിയയിലെത്തി. പുള്ളിക്കാരുടെ ഒരു വലിയ ക്രിവാസിന്റെ മുകളിൽ നിൽക്കുക, പൊട്ടുന്നില്ല അത്. അപ്പൊ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ
1: പൊട്ടും.
0: അപ്പൊ പുള്ളിക്കാരനെ അനക്കാൻ നിർത്തിയിട്ട് ഞാൻ എന്റെ ഇത് റോപ്പ് മാറ്റി നിന്നിട്ട് ഞാൻ ഈ വഴി കാണുന്ന, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വഴി തെറ്റി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സ്ഥലത്ത് പോയി നിന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് മനസ്സിലാവത്തുള്ളൂ, അല്ലെ നമ്മൾ വഴി തിരിയത്തേ ഇല്ല. പുള്ളിക്കാരൻ ഞാൻ അവിടെ നിർത്തിയിട്ട് പോയി വഴി കണ്ടു വഴി തിരിച്ചു വന്ന് പുള്ളിക്കാരനെ അവിടെ നിന്ന് റിലീസ് ചെയ്ത്. അപ്പൊ ഞാൻ ക്രിവാസിനകത്ത് വീണു. ഞാൻ ക്രിവാസിനകത്ത് എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലല്ലോ, ഉറപ്പിട്ടില്ലല്ലോ. ഞാൻ ക്രിവാസിനകത്ത് പിന്നെ എന്റെ ഐസാക്സ് ഉണ്ടായിരുന്നു, അത് വെച്ച് വെട്ടി കയറി വന്നു. അപ്പൊ എന്റെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ കുഴിക്കകത്ത് പോയി. അങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ ആ യാത്രയിൽ തന്നെ ഒരു പ്രാവശ്യം ഞങ്ങള് ക്യാമ്പ് രാത്രിയില്ല, നമ്മള് പോകുമ്പോൾ 24 hours പകലാ. അപ്പൊ നമുക്ക് ഈ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരും, ബോഡിയിലെ ഇറത്തമൊക്കെ തെറ്റും. നമ്മൾ ക്യാമ്പ് ചെയ്തത് ഒരു വലിയ ക്രിവാസിന്റെ മുകളിൽ ക്യാമ്പ് ചെയ്തു, നമുക്ക് അറിയത്തില്ല ക്രിവാസ്
1: ആണെന്നുള്ളത്.
0: അപ്പൊ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഏരിയ ക്രിവാസ് ഏരിയ ആയിരുന്നു. അങ്ങനെ ഒരുപാട്, ഇപ്പാണെങ്കിൽ വീണ്ടും 2025 പോയാണ്. അപ്പൊ ഒരുപാട് ഇമ്പ്രൂവ് ആയി, മനസ്സിലായി കാര്യങ്ങൾ.
1: കാരണം
0: നമുക്ക് ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് ആരും പറഞ്ഞു തരാനില്ല. മൗണ്ടൻ ഇറങ്ങി തന്നെ ഇപ്പൊ കേരളത്തില് ഞാൻ പോകുന്നതിന് മുമ്പൊക്കെ പോയിട്ടുള്ള പലരും വളരെ അവരുടെ പ്രൈവറ്റ് ആയിട്ട് ഇതിന് മാത്രമേ പോയിട്ടുള്ളൂ.
1: അവർ
0: അതിന്റെ പല ടെക്നിക്സ് പറഞ്ഞു തരുന്നില്ല, അതിനേക്കാളും അതിനെ കൂടുതലായിട്ട് അവർ പഠിക്കുന്നില്ല. അപ്പൊ ഞാൻ പോയതിന് ശേഷമാണ് ഇപ്പൊ ഒരുപാട് യൂത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ വീഡിയോസ് കണ്ടാണെങ്കിലും ഇൻസ്പയർ ആയിട്ട്. പക്ഷെ അവർ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരുപാട് ട്രക്കുകൾ ചെയ്തിട്ടാണ് പതുക്കെ ഇതിലേക്ക് വരുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പറഞ്ഞാലേ ഞാൻ ഒരു വീഡിയോ കണ്ടത് ഓർമ്മയുണ്ട്, ഇവിടെ എവിടെയെങ്കിലും മലയാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട്. ഞാൻ എന്നിട്ട് കൗതുകത്തോടെ നോക്കി ആരെങ്കിലും ഇദ്ദേഹം കണ്ടുപിടിക്കുമോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ലോകത്ത് എവിടെ പോയിട്ടും മലയാളിയെ കണ്ടിട്ടുണ്ടോ?
0: അതല്ല, അലാസ്കയിലാണ് ഞാൻ. അലാസ്കയിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ക്ലൈംബ് ചെയ്യാൻ പോയപ്പോഴാണ്. കാരണം നമുക്ക് എനിക്ക് വിശ്വാസം മലയാളികളെയാണ്. നമുക്ക് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും മലയാളി ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ വിളിച്ചൊരു സത്യസന്ധമായ കാര്യം ചോദിക്കാനാണെങ്കിലും നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാനാണെങ്കിലും ഒരു ദിവസം കിടക്കാനാണെങ്കിലും
1: ധൈര്യമായിട്ട്
0: ചോദിക്കാം. ഭാഷയുടെ പ്രശ്നമില്ല. പിന്നെ ഈ പറയുന്നത് പോലെ എനിക്ക് അങ്ങനെ ഒരു വിശുമ്പായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ പറയത്തില്ലേ മലയാളി മലയാളി ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ വിദേശത്ത് ചെന്ന് കഴിയുമ്പോൾ
1: ഇത്
0: തിരിച്ചാണ്, അവര് നമ്മളെ തപ്പി നടക്കുകയാണ്. പക്ഷെ ഇവരെ നമ്മൾ കണ്ടെത്തിയാൽ മതി. ഇവര് പലപ്പോഴും ചിലപ്പോ ഈ ഇന്റർനെറ്റിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തവരായിരിക്കും. അപ്പം ഇങ്ങനെ റീൽ ഇടുമ്പോ അത് കാണണമല്ലോ അല്ലേ. പിന്നെ ആ സമയ സ്ഥലത്ത് എന്നിട്ട് നമ്മൾ ആ ലൊക്കേഷനോട് വെച്ചിടുമ്പോ ചിലപ്പം അവർ നോക്കുകയാണെങ്കിൽ അവർക്ക് അത് കയറി വരും. മലയാളി കണക്ക് ലൊക്കേഷനോട് വെച്ചിട്ട് വരും. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ടപ്പോ ആദ്യം ഒന്നും വന്നില്ല. പിന്നെ തിരിച്ചു വന്നപ്പോ അവിടെ ഹോട്ടൽ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയുണ്ട്, കോട്ടയം കാരണം തോന്നുന്നു. പുള്ളിക്കാരൻ വന്നതിനെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ ചെറുതായിട്ട് കറങ്ങി. നല്ല ഫ്രണ്ട്സ് ആണ്. നമുക്കിപ്പം അത്യാവശ്യം പൈസ ഒന്ന് കടം ചോദിക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനം അവരെ ഏൽപ്പിച്ചിട്ട് പോകണമെങ്കിലും ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ വിളിച്ചു വെച്ചാൽ അവർ 10 മിനിറ്റ് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരും. അങ്ങനെ ഇത് മലയാളികൾ കണ്ടുപിടിച്ച് തന്നെയാണ് മിക്കവാറും ഞാൻ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മലയാളികളെ എവിടെ ചെന്നാലും വിശ്വാസമാണ്.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട സൺറൈസ് എവിടുത്തെ? ഇത്രയും നല്ല സൺറൈസുകൾ കണ്ടു. ഏറ്റവും ഇഷ്ടം തോന്നിയ സൺറൈസ് ആ കൊള്ളാലോ.
0: അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ സൺറൈസും അല്ല സൺസെറ്റും അല്ലാത്തൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ദെനാലിയില് നോർത്ത് അമേരിക്കൻ ലാസ്റ്റ് വീക്കിൽ അവിടെ സൺസെറ്റ് ഇല്ല. നമ്മൾ ഈ പോകുന്ന ഒരു 3 മാസത്തേക്ക് 79 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ അതിരിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ സന്ധ്യ നമ്മുടെ സോ കോൾഡ് സന്ധ്യയൊക്കെ ആകുമ്പോൾ അല്ലെ രാത്രി ആകുന്ന സമയത്ത് സൂര്യൻ ചെറുതായിട്ട് ചുമക്കും. സൂര്യൻ മുകളിൽ തന്നെ കാണും, ചുമക്കും, എന്നിട്ട് വീണ്ടും അത് മഴയിലേക്ക് വരും. അതിന് ഭയങ്കരമായുള്ള ഭംഗിയാണ്. നമുക്ക് ആ സമയം ഈ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നും. നമ്മൾ നോക്കി നിന്ന് പോകും. നമുക്ക് കണ്ണിൽ നിന്ന് തന്നെ ആ ഒരു എന്നാ അത്രയും വലിയൊരു ആ കളർ എന്ന് വെച്ചാൽ കുങ്കുമത്തിന്റെ കളർ പോലത്തെ കളർ. നമ്മളുടെ ഇവിടുത്തെ തീ പോലത്തെ സൂര്യൻ അല്ല,
1: അല്ല
0: കുങ്കുമ കളറുള്ള സൂര്യൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം തെന്നാലി പോയപ്പോ ഞങ്ങള് ഒരു മലയുടെ ഇടുക്കിയിൽ കിടക്കേണ്ട വന്നു. അപ്പൊ ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക, മഞ്ഞ് വന്ന് അടിച്ചു വീണുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ രാത്രിയും പകലും ഇല്ലല്ലോ. സ്ലീപ്പിംഗ് ബാഗിനകത്ത് ഇങ്ങനെ മലയുടെ സൈഡിൽ കിടക്കുക. സ്ലീപ്പിംഗ് ബാഗ് ഇങ്ങനെ തുറന്നു നോക്കുക സമയത്ത് ഇങ്ങനെ മനോഹരമായിട്ടുള്ള പല നിറങ്ങളും ആകാശത്ത് ഇങ്ങനെ കണ്ടു. നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് കണ്ടുള്ള പ്രശ്നം ഇത് റിയൽ ആണോ നമ്മുടെ ബോഡി മനസ്സിന് മനസ്സിലാവത്തുമില്ല. റിയൽ
1: ആണ്.
0: ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തോ ഒരു ഹലൂസിനേഷൻ പോലെ ആയിരിക്കും. പിന്നെ നമ്മൾ ബോധമൊക്കെ വരണമല്ലോ. ദെനാലി തന്നെയാണ് ഞാൻ മനോഹരമായിട്ടുള്ള സൺറൈസുകളൊക്കെ
1: കണ്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതാണോ പിന്നെ വിഷ്വലിലേക്ക് പകർത്തുന്നതാണോ കൂടുതൽ ഇഷ്ടം?
0: പല കാര്യങ്ങളും ആൾക്കാരുടെ പറയണമെന്നുണ്ട്, പക്ഷേ മീൻസ് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഈ ക്യാമറയ്ക്ക് ഒന്നും അത്രയൊന്നും പകർത്താനുള്ള കഴിവൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു മനോഹാരിത എന്ന് പറയുന്നത് അത് റിയൽ ആണ്. നമ്മുടെ ശരിക്കും അത് നമ്മുടെ തലച്ചോറിനകത്തോട്ടങ്ങ് പതിയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വേണം എപ്പോഴും റീക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഷൂട്ടിങ്ങിലായി പോകും എന്റെ ശ്രദ്ധ. അതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് കാണിക്കാനോ എടുക്കാനോ പറ്റാത്തത്. നമ്മളിപ്പോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാത്രമല്ലേ മനുഷ്യന് മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയും ഇത് മനോഹരമായ സൂര്യോദയം അസ്തമയാണെന്ന് പറഞ്ഞ് അവർക്ക് മനോഹരം എന്താന്ന് അവരുടെ മനോഹരം വെച്ച് കമ്പയർ ചെയ്യത്തുള്ളല്ലോ. അപ്പം അത് ഒരു പ്രശ്നമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ട് യുവർ മൊമെന്റിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കുമ്പോൾ ആ മൊമെന്റും ഇല്ലാതാവും. സോഷ്യൽ മീഡിയ നമ്മുടെ ക്യാമറയ്ക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല,
1: നമ്മുടെ മനസ്സിലോട്ട് കേറത്തില്ല.
0: അവിടെ കിട്ടുന്ന ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 180-360 ഡിഗ്രി ഫ്രെയിം ആയിരിക്കും. നമ്മൾ തല കറക്കി നോക്കുമ്പോൾ ആ 360 ഫ്രെയിം ഒന്നും നമുക്ക് ഒരിക്കലും ഒരു ക്യാമറ ക്യാപ്ചർ ചെയ്ത് കാണിക്കാനും പറ്റത്തില്ല. അത് ക്യാപ്ചർ ചെയ്ത് അതൊന്ന് കാണുന്നവർക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. കാരണം അവിടെ ആ ഒരു പ്രകാശം മാത്രമല്ല, ആ ഒരു ഭംഗി മാത്രമല്ല, അവിടുത്തെ തണുപ്പ്, അവിടുത്തെ കാറ്റ്, ഇതെല്ലാം ആ ഒരു കാഴ്ചയെ വേറെ സ്പെഷ്യൽ ആക്കി മാറ്റും.
1: നിങ്ങൾക്ക് മാത്രമേ അനുഭവമുള്ളൂ,
0: അത് അനുഭവിച്ചു തന്നെ അറിയണം. അങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടണമെങ്കിൽ ആ യാത്ര ചെയ്ത് തന്നെ പോകണം. യാത്ര ചെയ്ത് ഇതുപോലെയുള്ള റിമോട്ടായിട്ടുള്ള നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു മാക്സിമം കഴിഞ്ഞും പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടുന്നത്.
1: ഈ യാത്രകളെ കുറിച്ച് ഫാമിലിയുടെ ഒരു അഭിപ്രായം എന്താണ്, അവരുടെ ഒരു റെസ്പോൺസ് എന്താണ്?
0: ഫാമിലി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, യാത്രകൾ പോകുന്നൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നോർമലായി. ഇപ്പൊ അവരിപ്പോ പോയി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പം ക്ലൈംബ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിരിക്കും പഞ്ചസാര തീർന്നു വിളിക്കുന്നത്. അങ്ങനെ എന്റെ വൈഫൊക്കെ വിളിക്കാറുണ്ട്.
1: വൈഫിന്റെ പേരെന്താണ്?
0: വൈഫിന്റെ ഒരു ഖദീജ എന്നാണ്.
1: മോളുടെ പേര്
0: ജഹനാര.
1: ജഹനാര
0: ഒരു മോളാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അവർക്കിപ്പോ എപ്പോഴും ഞാൻ കൂടെ വേണമെന്നൊന്നും ഇല്ല. കാരണം ഞാനൊരു സെറ്റ് ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞു.
1: കഴിഞ്ഞു, അവരെ പഠിപ്പിച്ചു.
0: അത് വലിയ പാടാണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. അവരുടെ ഒരു കോപ്പറേഷൻ ഇല്ല നമുക്ക് പോകാൻ പറ്റത്തില്ല,
1: പിന്നെ
0: കാരണം അവര് സേഫ് ആണെന്ന് അറിയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന പല ഡേഞ്ചറുകളും അവരോട് പറയാനും പറ്റത്തില്ല. കാരണം ആ ഡേഞ്ചർ ആ സിറ്റീസ് പറഞ്ഞു കഴിയുമ്പം അവർക്ക് പിന്നെ പോകുമ്പോ അവരത് ചിന്തിച്ചുകൊണ്ടിരിക്കും. പലതും അവരോട് പറയാറില്ല, ഇപ്പോഴാണെങ്കിലും പലതും തമാശയായിട്ടേ പറയാറുള്ളൂ. റിയൽ ആയിട്ടുള്ള ഡേഞ്ചർ ഫേസ് ചെയ്യുമ്പോ എന്താ പറയാ, ഫേസ് ചെയ്ത സ്റ്റോറി അവരോട് നമുക്ക് ആ ഒരു ഡേഞ്ചറിന്റെ ഇതിൽ പറയുമ്പോ അവർക്ക് മനസ്സിലാവാനും പറ്റത്തില്ല. കാരണം അവരത് ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ ഒരു ഭീകരതയോടെ മനസ്സിലാക്കാൻ
1: പറ്റത്തുള്ളൂ.
0: നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു പ്രൊജക്ട് ആണ്. എവറി കൺട്രിയിലെ ഹയസ്റ്റ് പീക്സ് ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്ട്. എന്നുവെച്ചാല് ലോകത്തിൽ 195 രാജ്യങ്ങളുണ്ട്. അതിൽ ഏകദേശം ഒരു 90 രാജ്യങ്ങളില് ഒരു 4000 മീറ്റർ എബോ പീക്സ് ഉണ്ട്. ഈ പീക്സ് എല്ലാം ക്ലൈംബ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാകുക എന്നുള്ളൊരു ശ്രമമാണ് നടത്താൻ പോകുന്നത്.
1: അതാണ് മിഷൻ, നെക്സ്റ്റ്
0: മിഷൻ. ആ മിഷനാണ് എന്നെ ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്.
1: അപ്പൊ
0: അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ വന്നതും. കുറച്ച് സ്പോൺസേഴ്സിനെ ഒക്കെ കണ്ടുപിടിക്കാനും അവരുമായിട്ട് മീറ്റ് ചെയ്യാനും ഒക്കെയാണ് വന്നത്. അപ്പൊ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാന് തുടങ്ങിയതൊന്നും ഇല്ലാതാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും എന്റെ നമ്മുടെ കയ്യിലൊന്നും വെച്ചിട്ടല്ല. പക്ഷെ നമുക്ക് അതിയായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം നമ്മളിലേക്ക് വന്ന് ചേരും എന്നുള്ളതിനെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ. ആഗ്രഹം മാത്രം മതി, ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറും നിരന്തരം അത് തന്നെ നമ്മുടെ തലച്ചോറിനകത്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ മനസ്സിലായിക്കോ അത് നമ്മൾ ചെയ്യാനുള്ള ആഗ്രഹമാണ്. ബാക്കി എല്ലാം, ബാക്കി പൈസ എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ട് വരും, അതെല്ലാം നമ്മളെ തേടി വരും. ഇപ്പൊ തന്നെ ഞാൻ ഏകദേശം 2 crore rupees എക്സ്പെഡീഷൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാം പല സ്പോൺസർഷിപ്പ് ഇതുപോലെ പല പല ആൾക്കാരോ ഒന്നും കയ്യിൽ വെച്ചിട്ടല്ല. അപ്പൊ ഇതും നടക്കുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അത് ചെയ്യുന്നത് ഏതെങ്കിലും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു സംവിധാനത്തിന് വേണ്ടി ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അവർക്കും ഗുണമുള്ള രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം.
1: ഇത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ, അതിന് ഹെൽപ്പ് ചെയ്യുമോ, കൂടെ വരാൻ പറ്റുമോ, എന്താണ്?
0: എനിക്കൊരു കമ്പനി ഉണ്ട്, ട്രാവൽ കമ്പനി എന്നാണ് പേര്. അപ്പൊ അതിനകത്ത് കിളിമഞ്ചാരോ എക്സ്പെഡീഷനും മൗണ്ട് എൽബ്രൂസ് റഷ്യയിലെ ഉയരം കൂടി കൊടുമ്പോടി എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പല പല സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും എന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വരികയാണെങ്കിൽ പലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം ഞാൻ കിളിമഞ്ചാരോ പോകുമ്പോ എന്റെ കൂടെ വരാം എൽബ്രൂസ്. കാരണം നമുക്ക് ഓരോ പ്രാവശ്യം പോകാൻ തോന്നും, പോയി പോയി എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒരു വർഷം ഞാൻ എന്തായാലും പോകും. അപ്പൊ അത് മിക്കവാറും മെയിലായിരിക്കും. അപ്പൊ ഞാനൊരു ബാച്ചിനോട് കൊണ്ടുപോകും. നമുക്ക് സന്തോഷമാണ്, പൈസ അല്ല അതിനകത്ത് കാര്യം, നമുക്ക് വീണ്ടും പോവുക എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കൊരു വലിയ ഗ്രൂപ്പിനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അവരുടെ പല പല റിയാക്ഷൻസ്, അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യും, എൻജോയ്മെന്റ് തരും. എനിക്ക് ഏറ്റവും കിക്ക് തരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മേളിൽ എത്തത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ കൊണ്ട് ബേസ് ക്യാമ്പിലോ കിളിമഞ്ചാരോ എത്തുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്, ചിലൊരു കരയും. ആ ഒരു പോയിന്റ് മതി എനിക്ക് ഇവരെ കൊണ്ടുപോകാൻ
1: വേണ്ടിട്ട്.
0: ഞാൻ പല ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ഫീൽ കിട്ടുമ്പോൾ നമുക്ക് എന്താ വീണ്ടും ഒരു 5 പേരോടെ കൊണ്ടുപോകണം തോന്നും. പിന്നെ പ്രശ്നം വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികള് വളരെ ട്രെയിൻഡ് ആയിട്ടല്ല വരുന്നത്. അപ്പം നമുക്ക് അവരെ സിമ്പിളായിട്ട് അവരെ ക്ലൈംബ് ചെയ്യിപ്പിക്കാനും പറ്റത്തില്ല. അവർക്ക് ട്രെയിനിങ്ങിന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് ബന്ധപ്പെടുന്ന ആൾക്കാരോട് ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങളുടെ കോർ സ്ട്രെങ്തൻ ചെയ്യണം, പിന്നെ ക്ലൈംബിങ്ങിന് വേണ്ടിയുള്ള മസിൽസ്, കാലിലെ മസിലും പുറത്തെ മസിലും ഒക്കെ സ്ട്രോങ് ആക്കണം, പിന്നെ മിനിമം ബേസിക്കലി ട്രക്ക് ചെയ്ത് പഠിക്കണം, ട്രക്കിംഗ് ഷൂസ് ഒക്കെ ഇട്ട് തന്നെ നടന്ന് പഠിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റും, ഇല്ലെ മൗണ്ടനെ ഒന്ന് സഫർ ചെയ്യേണ്ട വരും. അങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
1: അവർക്ക്
0: ആത്മവിശ്വാസം വരും. അവർക്ക് പിന്നെ കുറച്ചുകൂടെ പുഷ് ചെയ്താൽ മതി, ഒരുപാട് അവർ പുഷ് ചെയ്യേണ്ടവർ. എന്നാലും ഞാൻ പോകുന്നുണ്ട്, എന്റെ കൂടെ വരേണ്ടവർക്ക് വരാം. ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്താൽ മതി.
1: ഇൻസ്റ്റാഗ്രാമിൽ ഷെയ്ഖ് ഹസൻ എന്നുള്ള ഷെയ്ഖ് ഹസൻ ഖാൻ എന്നുള്ള ഹാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സേജിലും ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ കേട്ടോ. അനുഭവം ഗുരു വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. സാധാരണ അങ്ങനെ ആരും ഇൻസ്റ്റയിൽ ഭയങ്കര പാടാ, ഒരാള് കോണ്ടാക്ട് ചെയ്ത് നമ്പറൊക്കെ എടുത്ത് റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടാ. പക്ഷെ അതിനൊരു
0: കൈയടി
1: പ്രത്യേകിച്ച് പറയുന്നു, കാരണം അത് റെസ്പോണ്ട് ചെയ്യുന്നതിന്. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ ഒരു എവറസ്റ്റും ഞാൻ ഇപ്പൊ കുറെ വാക്കുകൾ പഠിച്ചു, ഷെർപ്പ പഠിച്ചു, പിന്നെ അക്രിവാസ് പഠിച്ചു, ഇതൊക്കെ ഞാൻ പഠിച്ചു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന്, ഒത്തിരി സന്തോഷം. കൊടുമുടികൾ കീഴടക്കിയ പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ, അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ കൂടെ സ്മാർട്ട് ടോക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മളൊന്ന് ഞെട്ടിയിരിക്കുന്ന സമയം കൂടിയാണ് അല്ലേ. അപ്പൊ എന്തായാലും ഈ ആഴ്ചത്തെ സ്മാർട്ട് ടോക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കേൾക്കാം.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, കത്ത്. ഇൻ അസോസിയേഷൻ വിത്ത്
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻ സ്പാർക്ക്.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: പുഷ്പ

0: only on Radio Suno 91.7 FM.
1: നീ ഇങ്ങനെ നടന്നാ മതിയോ? ഒരു വിസ എടുത്ത് ഗൾഫപ്പ് കൂടെ. തെങ്ങളെ ഭർത്താവ് ആണല്ലോ, പുള്ളി എടുത്തല്ലോ ഒരു വിസ. ആരോട് പറയാം, ആരും കേൾക്കല്ലേ.
2: It's me, Rish, R-I-S-double-H. This is for Malayalis, I mean Gulf Malayalis. Yeah,

ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: റേഡിയോ സുനോ 91.7.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: रेडियो सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।